0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: പീസ് റേഡിയോ നമ്മൾ

0: ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നു പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഓഗസ്റ്റ് 7 വെള്ളി, ഹിജ്റ വർഷം 1448, സഫർ 23. അറിവിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ലോകത്തേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: April 29, 2020, ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു മായിദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു മായിദയിലെ 80 മുതൽ 120 വരെ വചനങ്ങളും സൂറത്തു അൻആമിലെ 1 മുതൽ 125 വരെ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീറു സഅദി. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവുമായി ഇന്നത്തെ തഫ്സീറു സഅദിയിൽ സൂറത്തു അലഖിലെ ഏതാനും വചനങ്ങൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി ഇറങ്ങിയ വചനങ്ങൾ ഈ സൂറത്തിലാണ്. അതിൻ്റെ ആദ്യത്തെ ആയത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 19 ആയത്തുകളാണ്, വചനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് ഇൻഷാല്ലാ സൂറത്തുൽ അലഖ് നമ്മൾ മനസ്സിലാക്കുക. 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. തുടർച്ചയായി ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് കേൾക്കാം. ഇന്ന് 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായി നമുക്ക് സൂറത്തുൽ അലഖിലെ അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലഖ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ഖുർആനിക വചനം. ആ ഖുർആനിക വചനത്തിൻ്റെ ഇഖ്റ എന്ന് തുടങ്ങുന്ന ആ പാരായണമാണ് നമ്മൾ കേട്ടത്. വളരെ ഭംഗിയായി പാരായണം കേൾക്കുമ്പോൾ ആ ഖുർആനിനെ അതേ രൂപത്തിൽ പാരായണം ചെയ്യാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിലെ ആയത്തുകളിൽ ഉള്ള ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇഖ്റ ഖറഅ എന്ന വാക്കിൻ്റെ കൽപ്പനാരൂപമാണ്, ഖറഅ എന്ന ഫിഇലിൻ്റെ കൽപ്പനാരൂപമാണ് ഇഖ്റ എന്നുള്ളത്. നീ വായിക്കുക, ഓതുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ. അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ. ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്. ഇഖ്റ, നീ ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ്. അൽ അക്രം, ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്. അല്ലദി അല്ലമ, പഠിപ്പിച്ചവൻ. ബിൽ ഖലം, പേന കൊണ്ട്. അല്ലമൽ ഇൻസാന, മനുഷ്യന് അവൻ പഠിപ്പിച്ചു. മാലം യാലം, അവൻ അറിയാത്തത്. കല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലയത്ഗോ, അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു. അർആഹു, അവൻ തന്നെ കണ്ടതിനാൽ. അൻ റആഹു എന്നതാണ്, അർആഹു എന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു എന്ന്. ഇന്ന ഇലാ റബ്ബിക, നിശ്ചയമായും നിന്റെ റബ്ബിലേക്കാണ്. അർറുജഅ, മടക്കം. 1 മുതൽ 8 വരെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ മുഴുവനായിട്ടുള്ള, ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.
1: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു. തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം.
0: വിശുദ്ധ ഖുർആൻ 96-ാം അധ്യായം സൂറത്തുൽ അലഖിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കർത്ഥവും അതോടൊപ്പം അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇനി അതിൻ്റെ വ്യാഖ്യാന കുറിപ്പുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തഫ്സീറു സഅദിയിൽ വന്ന ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. ആ തഫ്സീറു സഅദിയുടെ വ്യാഖ്യാന കുറിപ്പുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അതുകൂടി നമുക്ക് ശ്രദ്ധിക്കാം.
2: ഖുർആനിലെ അധ്യായങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിച്ച അധ്യായമാണിത്. പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ അവതരണം. വിശ്വാസത്തെക്കുറിച്ചോ വേദഗ്രന്ഥത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്ത സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകത്വം കൊണ്ടുവരികയും വായിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രവാചകന് വായന അറിയില്ലെന്ന് പറഞ്ഞ് വായിക്കാതിരുന്നു. ഞാൻ വായിക്കുന്നവനല്ലെന്ന് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുന്നതുവരെ ജിബ്രീൽ അലൈഹിസ്സലാം അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അള്ളാഹു ഇറക്കി, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക, എല്ലാ സൃഷ്ടിപ്പും ഇതിൽ ഉൾക്കൊള്ളുന്നു. പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുന്നു. ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ നിയന്ത്രണങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവന് തന്നെ അവർക്കുള്ള കൽപ്പനാ നിരോധനങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെയും വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെടുന്നതിലൂടെയും നിർവഹിക്കപ്പെടുന്നത്. അതിനാലാണ് വായനക്കുള്ള കൽപ്പനയ്ക്ക് ശേഷം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടത്. പിന്നീട് അള്ളാഹു പറയുന്നു, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു, അധികരിച്ചതും വിശാലവുമായ വിശേഷണങ്ങളുള്ളവൻ, സൃഷ്ടികൾക്ക് നന്മയും ഔദാര്യവും ധാരാളമായി നൽകുന്നവൻ. പ്രസ്തുത ഔദാര്യത്തിൽപ്പെട്ടതാണ് വ്യത്യസ്ത വിജ്ഞാനങ്ങളെ അവൻ പഠിപ്പിച്ചു എന്നുള്ളതും. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും മനുഷ്യനെ അള്ളാഹു പുറത്തെടുക്കുന്നത് യാതൊന്നും അറിയാത്തവനായിട്ടാണ്. അങ്ങനെ കാതും കണ്ണും ഹൃദയവും നൽകി വിജ്ഞാനത്തിൻ്റെ വഴികൾ അവന് സൗകര്യപ്പെടുത്തി കൊടുത്തു. തുടർന്ന് ഖുർആനും ഹിക്മത്തും അവനെ പഠിപ്പിക്കുകയും ചെയ്തു. ബാധ്യതകളെ നിർണയിക്കുകയും വിജ്ഞാനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പേന കൊണ്ടും അവനെ പഠിപ്പിച്ചു. പേന മനുഷ്യരിലേക്കുള്ള ഒരു ദൂതനായി തീരുകയും പ്രവാചകന്മാർക്ക് പകരം അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അള്ളാഹുവിന് സ്തുതി. ഇതിന് നന്ദിയോ പ്രത്യുപകാരമോ ചെയ്യാൻ മനുഷ്യൻ അശക്തനാണ്. ഉപജീവനം വിശാലമാക്കിയും ഐശ്വര്യം നൽകിയും അവൻ അവരെ അനുഗ്രഹിച്ചു. എന്നാൽ മനുഷ്യന് അവൻ്റെ അക്രമവും അവിവേകവും കാരണം തന്നെ അവൻ ഐശ്വര്യവാനായി കണ്ടാൽ അതിരുവിടുകയും അക്രമം കാണിക്കുകയും സന്മാർഗത്തിൽ അവൻ അഹങ്കരിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്നു. തൻ്റെ രക്ഷിതാവിലേക്കാണ് മടക്കം എന്നതിനെ അവൻ മറക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രവർത്തന ഫലത്തെ അവൻ ഭയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ സന്മാർഗത്തെ സ്വയം ഉപേക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈമാനിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം പോലും അവൻ തടയുന്നു.
0: വിശുദ്ധ ഖുർആനിലെ 96 അധ്യായം സൂറത്തുൽ അലഖിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതിൻ്റെ വാക്കർത്ഥങ്ങളും അതോടൊപ്പം തന്നെ മുഴുവനായിട്ടുള്ള ആയത്തുകളുടെ അർത്ഥങ്ങളും അതോടൊപ്പം തഫ്സീർ സാദിയിൽ ആയത്തുകൾക്ക് നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും മലയാളത്തിൽ പഠിക്കാൻ നമുക്ക് അൽഹംദുലില്ലാഹ് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ടീം പീസ് റേഡിയോക്ക് വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, ഖുർആനിലെ ആയത്തുകളും സൂറത്തുകളുമൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതി വെക്കേണ്ടത് എഴുതി വെക്കുകയും വീണ്ടും അതിലേക്ക് തന്നെ കാര്യമായ ശ്രമം നടത്തിക്കൊണ്ട് ഖുർആൻ പഠനത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ 9 മുതലുള്ള സൂർ ആയത്തുകളുടെ പഠനം ഇൻഷാല്ലാ നമുക്ക് പിന്നെ അടുത്ത ഒരു എപ്പിസോഡിൽ കേൾക്കാം എന്നറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദി. ഇന്ന് നാം പഠിച്ച ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ഭാഗം സൂറത്തു അലഖിലെ ഏതാനും വചനങ്ങൾ.
4: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്. ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ആല ഇംറാൻ 85 മുതൽ 91 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആൽ ഇംറാനിലെ 85 മുതൽ 91 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്ന സങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ദുഃഖിക്കുന്നവന്.
1: നീ കണ്ടുവോ വിരോധിക്കുന്നവനെ?
2: വചനം 10.
0: അബ്ദൻ, ഒരു അടിയാനെ, അടിമയെ. ഇദാ സല്ല, അദ്ദേഹം നമസ്കരിച്ചാൽ, നമസ്കരിക്കുമ്പോൾ.
1: അബ്ദൻ ഇദാ സല്ല,
0: അതെ, ഒരു അടിയാനെ വിരോധിക്കുന്നവനെ, അദ്ദേഹം നമസ്കരിക്കുമ്പോൾ.
3: ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ വിരോധിക്കുന്ന ആളെ നീ കണ്ടുവോ? എന്താണ് അവന്റെ നില?
2: വചനം 11.
0: അറോ ഐത, കണ്ടുവോ, ഇൻകാന, അദ്ദേഹമാണെങ്കിൽ, അലൽ ഹുദ, സന്മാർഗത്തിൽ.
1: അറോ ഐത ഇൻകാന അലൽ ഹുദ,
0: കണ്ടുവോ, അദ്ദേഹം അഥവാ ആ അടിയാൻ സന്മാർഗത്തിലാണെങ്കിൽ.
2: വചനം 12.
0: ഔ അമറോ, അല്ലെങ്കിൽ കൽപ്പിച്ചു എങ്കിൽ, ഉപദേശിക്കുകയാണ് എങ്കിൽ. ബിത്തഖ്വ, സൂക്ഷ്മതയെപ്പറ്റി, ഭയഭക്തിയെപ്പറ്റി.
1: ഔ അമറ ബിത്തഖ്വ,
0: അല്ലെങ്കിൽ അദ്ദേഹം സൂക്ഷ്മത അഥവാ ഭയഭക്തിയെപ്പറ്റി കൽപ്പിക്കുകയാണെങ്കിൽ.
3: അപ്പോൾ ആ വിരോധത്തിന്റെ നില എന്തായിരിക്കും? ആലോചിച്ചു നോക്കുക.
2: വചനം 13.
0: അറോ ഐറ്റ, നീ കണ്ടുവോ, ഇൻകദബ, അവൻ കളവാക്കിയെങ്കിൽ. വറ്റവല്ല, തിരിഞ്ഞു കളയുകയും.
1: അറോ ഐറ്റ ഇൻകദബ വറ്റവല്ല,
0: കണ്ടുവോ, അവൻ അഥവാ വിരോധിക്കുന്നവൻ വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
2: വചനം 14.
0: അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ. ബി അന്നല്ലാഹ, അല്ലാഹു ആകുന്നു എന്ന്. യറോ, കാണുന്നു എന്ന്.
1: അലം യഅലം ബി അന്നല്ലാഹ യറോ,
0: അവൻ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു കാണുന്നുണ്ടെന്ന്.
3: സാരം, ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുവൻ വിലക്കുന്നു. എന്താണ് അവന്റെ നില? ആലോചിച്ചു നോക്കുക. ആ നമസ്കരിക്കുന്ന അടിയാൻ സന്മാർഗത്തിൽ നിലകൊള്ളുന്നവനോ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിക്കുവാൻ ജനങ്ങളോട് കൽപ്പിക്കുന്ന ആളോ ആയിരിക്കും? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വാസ്തവത്തിലുള്ളതും. ആ വിലക്ക് എത്ര കടുത്തതും ശോചനീയവുമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അതേസമയത്ത് ആ വിലക്ക് ചെയ്യുന്ന ആൾ സത്യത്തെ കളവാക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞു മാറിപ്പോകുകയും ചെയ്യുന്നവനുമാണെങ്കിലോ, അത് കൂടുതൽ കടുത്തതും ആപൽക്കരവുമായിരിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഇത്തരം ചെയ്തികളെക്കുറിച്ച് നടപടിയെടുക്കാതിരിക്കുകയില്ല എന്ന് അവൻ അറിഞ്ഞുകൂടെ? മുകളിൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നമസ്കരിക്കുന്ന അടിയാൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും നമസ്കാരത്തിന് തടസ്സം ചെയ്തവൻ അബൂജഹലാണെന്നും വ്യക്തമാണ്. ഈ വചനങ്ങൾ ആ പ്രത്യേക സംഭവത്തെ തുടർന്ന് അവതരിച്ചതായിരുന്നാലും അല്ലെങ്കിലും ശരി, നേർമാർഗത്തിലും സത്യത്തിലും നിലകൊള്ളുന്ന ഒരാൾ നമസ്കാരം തുടങ്ങിയ കർമ്മങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ അതിനെ ഭംഗമുണ്ടാക്കുന്നത് മുഴുത്ത ധിക്കാരവും തനി അക്രമവുമാണെന്ന് പൊതുവിൽ എല്ലാവരെയും ഈ വചനങ്ങൾ താക്കീത് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ പറ്റി ഗൗരവപ്പെട്ട ഭാഷയിൽ അള്ളാഹു തുടർന്നു പറയുന്നത് നോക്കുക.
2: വചനം 15.
0: കല്ല, വേണ്ട. ലഇല്ലം യൻതഹി, അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ. ലനസ്ഫഅൻ, നിശ്ചയമായും നാം പിടിച്ചു വലിക്കും, ഊക്കോടെ പിടിക്കും. ബിന്നാസയ്യ, ആ കുടുമയെ, നെറുകുന്തലക്ക്.
1: കല്ലാല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസയ്യ,
0: വേണ്ട, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും.
2: വചനം 16.
0: നാസിയത്തിൻ, അതായത് ഒരു കുടുമ. കാദിബത്തിൻ, വ്യാജവാദിയായ, കള്ളമായ. ഖാതിഅ, പിഴച്ച, അബദ്ധക്കാരി.
1: നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ,
0: അതെ, കള്ളവാദിയായ അബദ്ധക്കാരിയായ കുടുമ.
2: വചനം 17.
0: ഫലിയദു, എന്നാൽ അവൻ വിളിക്കട്ടെ. നാദിയ, തന്റെ സഭയെ, സഭക്കാരെ.
1: ഫലിയദു നാദിയ,
0: എന്നിട്ട് അവൻ അവന്റെ സഭയെ വിളിച്ചുകൊള്ളട്ടെ.
2: വചനം 18.
0: സനദു, നാം വഴിയെ വിളിക്കാം. അസ്സബാനിയ,

0: സബാനിയത്തിനെ, നരകത്തിന്റെ മലക്കുകളെ. നാം സബാനിയത്തിനെ അഥവാ നരകത്തിലെ ഊക്കന്മാരായ മലക്കുകളെ വിളിച്ചുകൊള്ളാം.
1: വചനം 19.
0: കല്ല, വേണ്ട. ലാ തുതിഉഹു, നീ അവനെ അനുസരിക്കരുത്. വസ്ജുദ്, നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക. വഖ്തരിബ്, സാമീപ്യം, അടുപ്പം നേടുകയും ചെയ്യുക, അടുത്തുകൂടുക.
2: കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്,
0: വേണ്ട നബിയെ, നീ അവനെ അനുസരിക്കരുത്. നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും അള്ളാഹുവിങ്കലേക്കു സാമീപ്യം തേടുകയും ചെയ്തു കൊള്ളുക.
3: ഈ സൂറത്തിന്റെ അവസാനത്തിൽ ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി ഹദീസിൽ വന്നിരിക്കുന്നു. മാലിക്, മുസ്ലിം, നസാഇ. ആ ദുഷ്ടനായ മനുഷ്യനെക്കുറിച്ച് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പും കോപവുമാണ് ഈ വചനങ്ങൾ കാണിക്കുന്നത്. അത്തരം ധിക്കാരം അവൻ നിർത്തൽ ചെയ്യാത്ത പക്ഷം അവന്റെ ആ പിഴച്ച കള്ളത്തലയിലെ കുടമ പിടിച്ച് നാം അവനെ നരകത്തിലേക്ക് വലിച്ചിടും. അവന് ചില കിങ്കരന്മാരും കൂട്ടുകാരുമെല്ലാം ഉണ്ടല്ലോ, അവരെയെല്ലാം അവൻ സഹായത്തിന് വിളിച്ചേക്കട്ടെ. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. അവനെ പിടിച്ചു ശിക്ഷിക്കുവാൻ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതിമല്ലന്മാരുമായ ആ മലക്കുകളെ നാമം വിളിക്കുന്നതാണ്. അവന്റെ ധിക്കാരം അപ്പോൾ കാണാമല്ലോ എന്നിങ്ങനെ അള്ളാഹു അവനെ കഠോരമായ താക്കീത് നൽകുകയാണ്. നാസിയത്ത് എന്ന വാക്കിനെ തലയുടെ മുൻവശത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും പ്രസ്തുത മുടി നിൽക്കുന്ന ഭാഗം അഥവാ നെറുകും തല എന്ന അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടും. ഇവിടെ ആദ്യത്തെ അർത്ഥത്തിനാണ് കൂടുതൽ യോജിപ്പുള്ളത്. വ്യാജവാദി എന്നും പിഴച്ച അബദ്ധക്കാരി എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവനോടുള്ള കഠിനമായ വെറുപ്പ് പ്രകടിപ്പിച്ചതാകുന്നു. സാക്ഷാൽ കള്ളവാദിയും പിഴച്ചവനും അവൻ തന്നെ. സബാനിയ എന്ന വാക്കിന് മല്ലന്മാർ, ഊക്കന്മാർ, കാവൽക്കാർ, പോലീസ് എന്നൊക്കെയാണ് അർത്ഥം. കഠിനന്മാരും ഊക്കന്മാരുമായ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകുന്ന മലക്കുകളാണ് വിവക്ഷ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ അവന്റെ സഭക്കാരെ വിളിച്ചിരുന്നുവെങ്കിൽ അതേ നാഴികയിൽ തന്നെ ശിക്ഷയുടെ മലക്കുകൾ അവനെ പിടികൂടുമായിരുന്നു. തിർമിദി, നസായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട്, നിന്നേക്കാൾ ജനസ്വാധീനം എനിക്കുണ്ട് എന്ന് അഹങ്കരിച്ചു പറഞ്ഞിരുന്ന അബൂജഹൽ ഈ വചനങ്ങൾ കേട്ടിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനെങ്കിലും അവന്റെ ആൾക്കാരെ ഒന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുകയുണ്ടായില്ല. അവസാനമായി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു, ആ ദുഷ്ടന്മാർ എന്തോ ചെയ്തു കൊള്ളട്ടെ, അത് വകവെക്കേണ്ടതില്ല. അതിന് ഒരിക്കലും വഴങ്ങിപ്പോകരുത്. നമസ്കാര നിർഭയം നടത്തിക്കൊള്ളുക. സൽക്കർമ്മങ്ങളും ആരാധനാകർമ്മങ്ങളും നടത്തി അള്ളാഹുവിന്റെ സാമീപ്യം നേടിക്കൊള്ളുകയും ചെയ്യുക. അതിൽ ആരെയും പേടിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഒരു അടിയാൻ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന അവസരത്തിലാകുന്നു. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചുകൊള്ളുവിൻ. മുസ്ലിം. സുജൂദിലായിക്കൊണ്ട് ചെയ്യുന്ന ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തുൽ അലഖ് 9 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസാർ 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി.

0: ഉദ്ദേശിച്ചു. ബിഹ അവളെപ്പറ്റി, ലൗലാ ഇല്ലായിരുന്നെങ്കിൽ, അർആ അദ്ദേഹം കണ്ടുവെന്നത്, ബുർഹാന ദൃഷ്ടാന്തം, റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ, കദാലിക അപ്രകാരം, ലിനസ്രിഫ നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്, അൻഹു അദ്ദേഹത്തിൽ നിന്ന്, അസ്സൂഅ തിന്മയെ, വൽഫഹ്ഷാ നീചവൃത്തിയെയും, ഇന്നഹു നിശ്ചയമായും അദ്ദേഹം, മിൻ ഇബാദിന നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്, അൽ മുഖ്ലസീൻ നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
1: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ.
2: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി, അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
3: ഹമ്മത് ബിഹി അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും, അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല, സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം: തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
0: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു, അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. കമീസുഹു, അവൻ്റെ കുപ്പായം.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇന്ന് ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: Peace Radio. Tune to reality.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി. ആയിരങ്ങൾ ഒരുമിച്ച് അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്ന വിശുദ്ധ നിമിഷങ്ങളിലെ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
1: യാ അയ്യുഹൻ നബിയ ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമാവാഹും ജഹന്നം വബിഅസൽ മസീർ. يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا

يحسبون. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل

0: الله
1: الله اكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 73 മുതൽ 93 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്

0: عاد.
1: الله الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ റഅദിലെ 7 മുതൽ 9 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: الْأَحْزَابَ وَلْيَعْلَمُوا أَنَّمَا هُوَ إِلَٰهٌ وَاحِدٌ وَلِيَذَّكَّرَ أُولُو الْأَلْبَابِ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ ഹാഫിൽ മാജിദ് അസ്സമീലിന്റെ വശ്യമായ പാരായണ മാധുര്യത്തിൽ നാം കേട്ടത് സൂറത്ത് ഇബ്രാഹിം 35 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലെന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുർ റഹ്മാൻ അൽ മാജിദ്.

لكم عليهم سلطانا مبينا وما كان لمؤمن أن يقتل مؤمنا إلا خطأ

0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم قل ما أسألكم عليه من أجر وما أنا من المتكلفين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 86-ാമത്തെ വചനമാണ് ഓതിക്കളിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 85 വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ, മിൻ അജിരിൻ, ഒരു പ്രതിഫലവും, വമാ അന, ഞാനല്ല താനും, മിനൽ മുതകല്ലിഫീൻ, സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവൻ, അല്ലെങ്കിൽ വിഷമം ഏൽക്കുന്നവരിൽ പെട്ടവൻ. അല്ലാഹു തൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നബിയെ പറയുക, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ, അതായത് ഖുർആനിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമമായി അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനും അല്ല, അതുമല്ലെങ്കിൽ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല. ഈ മുതകല്ലിഫീൻ എന്ന ആ പദപ്രയോഗത്തിനാണ് മുഫസ്സിറീങ്ങൾ ഈ തരത്തിൽ അർത്ഥം നൽകിയിട്ടുള്ളത്. കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ആ ആയത്ത് ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ. പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതിപ്പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ, നബിയെ പറയുക, മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിൻ്റെ പേരിൽ, അഥവാ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിച്ചു തരുന്ന ഈ ഖുർആനിൻ്റെ പേരിൽ, മിൻ അജിരിൻ, ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല, വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല, അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലും അല്ല. അപ്പോൾ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം ഈ തരത്തിൽ സംസാരിച്ചതായി ഖുർആനിൽ പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സൂറത്ത് ഹൂദിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നത് കാണാം. മാ അസ്അലുക്കും അലൈഹി മിൻ അജർ, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. അപ്പോൾ ഭൗതികമായ യാതൊരു ലാഭേച്ഛയും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു അള്ളാഹു നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാർ. ഭൗതിക താൽപ്പര്യങ്ങളൊന്നും അതിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്നില്ല. നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടുന്ന, മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, പ്രവാചകനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണിത്. അള്ളാഹുവിൻ്റെ ദീൻ, നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നാം ഓരോരുത്തരുടെയും ഒരു ബാധ്യതയായി, ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമായി നമ്മൾ കാണണം. അതിൻ്റെ പേരിൽ ഭൗതികമായ താൽപ്പര്യങ്ങളൊന്നും നമ്മളെ പിടികൂടാൻ പാടില്ല. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, യഖൂലു തആല ഖുൽ യാ മുഹമ്മദ് ലിഹാഉലാഇൽ മുശ്രിക്കീൻ. അള്ളാഹു പറയുന്നു, പ്രവാചകരെ, മുഹമ്മദ് നബിയെ, ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, മാ അസ്അലുക്കും അല ഹാദൽ ബലാഗി വഹാദൻ നുസ്ഹി, ഈ പ്രബോധനത്തിൻ്റെ പേരിൽ, ഈ ഗുണകാംക്ഷയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ സതുപദേശത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അജ്റൻ തുഅ്തൂനീഹി മിൻ അറദിൽ ഹയാത്തി ദുനിയാ, നിങ്ങളിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും പ്രത്യുപകാരമോ ഭൗതികമായ എന്തെങ്കിലും സൗകര്യമോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഇത് അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വമ അന മിനൽ മുത്തക്കല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ഐ വമ അസീദു അല മാ അർസലനില്ലാഹു ബിഹ്, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച, അല്ലെങ്കിൽ എനിക്ക് അവതരിപ്പിച്ചതിൽ ഒന്നും ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ല. വല അബ്തഗി സിയാദതൻ അലൈഹി, എന്തെങ്കിലും ഒന്ന് അതിൽ ഏറ്റി പറയണം, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് പറയണം ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൽ മാ ഉമിർത്തു ബിഹി അദ്ദൈതുഹു, ഞാൻ എനിക്ക് കൽപ്പിക്കപ്പെട്ട, എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം ഞാൻ നിർവഹിക്കുന്നു. ല അസീദു അലൈഹി വല അൻഖുസു മിൻഹു, ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നില്ല. വഇന്നമ അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി അസ്സ വജല്ല, ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ പ്രീതിയാകുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹാകുന്നു. വദ്ദാറിൽ ആഖിറ, പാർത്രികമായ ഭവനവുമാകുന്നു. ഇത് ഓരോ പ്രബോധകന്മാർക്കും ഒരു ഗുണപാഠം കൂടിയാണ് ഈ വചനം പ്രദാനം ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ, അവൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പാർത്രികമായ നേട്ടവുമാണ് ആഗ്രഹിക്കേണ്ടത്. തുച്ഛമായ ക്ഷണികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഇവിടുത്തെ ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇസ്ലാമിനെ ഒരാൾ പ്രബോധനം ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ പണ്ഡിതൻ സുഫിയാനുസൗരി റഹ്മഹുള്ള, അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് കാണാം, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുഹാബി പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുകയാണ്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹ്, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവരത് പറഞ്ഞു കൊടുക്കട്ടെ. വമൻ ലാ യഅലമു ഫൽയഖുൽ അല്ലാഹു അഅലം, അറിയാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്നാണ് പറയേണ്ടത്. ഫഇന്ന മിനൽ ഇൽമി അൻ യഖൂല അർറജുലു ലിമാ ലാ യഅലമു അല്ലാഹു അഅലം, ഒരു അറിവിൽപ്പെട്ടതാകുന്നു, ഒരു വിജ്ഞാനത്തിൽപ്പെട്ടതാകുന്നു തനിക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്ന് പറയൽ. ഫഇന്നല്ലാഹ ഖാല ലിനബിയ്ക്കും, കാരണം അല്ലാഹു തൻ്റെ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു, ഖുൽ, നബിയെ പറയണം, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ ഇതിന് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരിൽപ്പെട്ട ആളുമല്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത്. പൂർവ്വ പ്രവാചകന്മാരെക്കുറിച്ചും ഇതുപോലെയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. തീർച്ചയായും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട്, ദുനിയാവിൻ്റെ പല ചില്ലറ ലാഭങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ദീനിയായ വിഷയങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അത് പറയേണ്ടത് പറയാതിരിക്കുകയും, അതല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിട്ട് മാറുകയുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ആവശ്യത്തിൽ ജാഗ്രതാബോധമുള്ളവരായിരിക്കണമെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ അഹമ്മദ് പറയുന്നു, യഅനി ലസ്തു അത്ലുബു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, തേടുന്നില്ല, ആവശ്യപ്പെടുന്നില്ല, അൻ തുഅ്തൂനി ദറാഹിം, നിങ്ങളെനിക്ക് ദിർഹമുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഔ തുഅ്തൂനി അർസാഖൻ ഔ തുസവ്വിജൂനി ബനാത്തിക്കും, നിങ്ങളെനിക്ക് ഭക്ഷണം തരണമെന്നോ നിങ്ങളുടെ പെൺമക്കളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഔ തുസ്കിനൂനനി ഖുസൂരിക്കും, അല്ലെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളിൽ നിങ്ങളെനിക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അലാ തബ്ലീഗ് റിസാല, ഈ ദൗത്യ നിർവഹണത്തിൻ്റെ പേരിൽ, ഇതൊരു ദൗത്യം നിർവഹണമാണ്, അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു ദൗത്യ നിർവഹണമാകുന്നു, ആ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ടതൊന്നും, ഈ ക്ഷണികമായ നശ്വരമായ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ചോദിക്കുന്നില്ല, വലാക്കിന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യസ്അലു അൽ അജ്റ മിമ്മൻ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആരിൽ നിന്നാണ് പ്രതിഫലം ചോദിക്കുന്നത്? മിനല്ലാ, അള്ളാഹുവിൽ നിന്നാകുന്നു ആ പ്രതിഫലം, ഇതിൻ്റെ പ്രതിഫലം ചോദിക്കുന്നത്. തീർച്ചയായും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിർവഹിക്കുന്നവരുടെ ലക്ഷ്യവും അതായിരിക്കണം. പടച്ചവൻ്റെ വജ്ഹ്, അവൻ്റെ പ്രീതി, അവൻ്റെ പ്രതിഫലം, അത് ഈ ദുനിയാവിലെ ക്ഷണികമായതല്ല, പാർത്രിക ലോകത്തുള്ള അതിവിശാലമായ സ്വർഗമാണ്, അവിടുത്തെ വിജയമാണ് അതുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് എന്നർത്ഥം. പിന്നെ വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല, അൽ മുതഖവ്വിലീന, ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചത് തഖവ്വല എന്ന പദമാണ്. തഖവ്വല എന്ന് പറഞ്ഞാൽ കൃത്രിമം കെട്ടിച്ചമച്ച് പറഞ്ഞു എന്നാണ്. അപ്പം അത്തരത്തിലുള്ള കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്ന, അള്ളാഹു പറയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിച്ചു പറയുന്ന, അള്ളാഹു പറഞ്ഞതിൽ വല്ല കുറവും വരുത്തുന്ന അങ്ങനെയുള്ളവരിൽ പെട്ടവനല്ല ഞാൻ. അതാണ് വമാ അന മിനൽ മുതകല്ലിഫീൻ ഐ അൽ മുതഖവ്വിലീന അൽ ഖുർആന മിൻ തിൽഖായി നഫ്സി, എൻ്റെ തന്നിഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കെട്ടിച്ചമച്ച് പറയുന്ന ആളല്ല ഞാൻ എന്ന് അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതാണ് 86-ാമത്തെ വചനം. തുടർന്ന് 87-ാമത്തെ ആയത്ത്, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ഒരു ഉപദേശമല്ലാതെ, അല്ലെങ്കിൽ ഒരു സന്ദേശമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക്, അതായത് ഇത് ലോകർക്ക് മുഴുവനും വേണ്ടിയുള്ള ഒരു ഉത്ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവിൻ്റെ കലാം, വിശുദ്ധ ഖുർആൻ ലോകർക്കുള്ള ഉപദേശമാകുന്നു, ഉത്ബോധനമാകുന്നു, സന്ദേശമാകുന്നു എന്നർത്ഥം. അത് ഖുർആനിനെക്കുറിച്ച് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാകുന്നു. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകർക്കുള്ളതാകുന്നു വിശുദ്ധ ഖുർആൻ. പക്ഷേ ഇത് അറിഞ്ഞ, ഇത് പഠിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന നമ്മൾ ഇത് ലോകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ലോകരിലേക്ക് കൈമാറാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ പറഞ്ഞത് യഅനി അൽ ഖുർആൻ ദിക്റുൻ ലിജമീഇൽ മുകല്ലഫീൻ, ഈ ഖുർആൻ എല്ലാ മുകല്ലഫീങ്ങളിലേക്കുമുള്ള, അല്ലേ, ശാസനകൾ ഉള്ള, അല്ലെങ്കിൽ കൽപ്പനകൾ ഉള്ള എല്ലാവരിലേക്കുമുള്ളതാകുന്നു. അത് മിനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുകളിലും മനുഷ്യരിൽപ്പെട്ട എല്ലാവരിലേക്കുമുള്ളതാകുന്നു ഈ ഖുർആൻ. ഹാദിഹിൽ ആയ കൗലിഹി തആല, ഇത് അള്ളാഹുവിൻ്റെ ഒരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ വചനം, ലിഊദിറകും ബിഹി വമം ബലഗ്, ലിഊദിറകും ബിഹി, ഇത് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ആരിലേക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? എല്ലാവരിലേക്കും, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും എന്ന് വേണ്ട, മുഴുവൻ സൃഷ്ടികളിലേക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ അത് ബാധ്യസ്ഥരായിട്ടുള്ള എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാകുന്നു, താക്കീതാകുന്നു ഖുർആൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിൽ പ്രത്യേകമായി ഈ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് പരാമർശിച്ചത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു ഈ വചനവുമായി ബന്ധം, ഈ വചനത്തിൽ, അതായത് സൂറത്തുൽ അൻആമിൽ പറയുന്ന കാര്യം, വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഉൻദിറകും ബിഹി വമൻ ബലഗ്, ദീർഘമായ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗ്രന്ഥം. അത് ഇത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. സുബ്ഹാനല്ലാ. അപ്പോൾ എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാകുന്നു ഖുർആൻ. ഇനി ആ ഖുർആൻ എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്? എന്താണ് ഖുർആൻ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറയുന്നത്? അതും ഈ വചനത്തിൻ്റെ ശേഷം കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ ആയത്ത്, അതായത് ഖുൽ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ വഇന്നനി ബരീഉ മിമ്മാ തുശ്രികൂൻ. അതാണ് അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കാര്യമായി മനുഷ്യരോട് അല്ലെങ്കിൽ ലോകരോട് പ്രഖ്യാപിക്കുന്നത്. അതെന്താണ്? അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്ന് എന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? ആദ്യം ചോദിക്കുന്നത് ഖുൽ ലാ അഷ്ഹദ്, ആ വചനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നക്കും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖ്രാ. ഖുൽ ലാ അഷ്ഹദ്, ഇനി എന്താണ് സാക്ഷ്യം വഹിക്കുന്നത്, ഞാൻ സാക്ഷ്യം വഹിക്കുന്ന കാര്യം? ഖുൽ ഇന്നമാ ഹുവ ഇലാഹും വാഹിദ്, തീർച്ചയായും അത് ആരാധ്യൻ, ഏകനായ ആരാധ്യൻ മാത്രമാകുന്നു. അപ്പോ അള്ളാഹു അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത്, ഇൻ ഹുവ, ഇതല്ല ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, യഖൂൽ തആല ദിക്റുഹു ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറയുകയാണ്, ഖുൽ ലിഹാഉലാഇൽ മുശ്രികീന മിൻ ഖൗമിക, പ്രവാചകരെ താങ്കളുടെ സമൂഹത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻ ഹുവ യഅനി മാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ അല്ല ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ അല്ല. യഖൂലു ഇല്ലാ തദ്കീറും മിൻ അല്ലാഹ്, അള്ളാഹുവിന്നുള്ള ഒരു മുന്നറിയിപ്പാകുന്നു, ഒരു ഉത്ബോധനമാകുന്നു, ലിൽ ആലമീൻ, ലോകർക്കുള്ള, അതായത് മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിലും ഇൻസുകളിലും പെട്ട, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർക്കുള്ള ഉത്ബോധനമാകുന്നു. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഇൻ ഹുവ, അതായത് ഈ ഇതല്ല എന്ന് പറഞ്ഞാൽ, ഹാദൽ വഹ്യു വൽ ഖുർആനു, ഈ വഹയും ഈ ഖുർആനും അല്ല, ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ. യതദക്കറൂന ബിഹി കുല്ലു മാ യൻഫഉഹും മിൻ മസ്വാലിഹി ദീനിഹിം വദുനിയാഹും, മനുഷ്യരുടെ അല്ലെങ്കിൽ ലോകരുടെ ഐഹികവും അതേപോലെ തന്നെ മതപരവുമായിട്ടുള്ള എല്ലാത്തിലേക്കുമുള്ള ഗുണപരമായ കാര്യങ്ങളാകുന്നു ഇതിലുള്ളത്. ഫയക്കൂനു ഷറഫൻ വരിഫഅത്തൻ ലിൽ ആലമീന ബി, ഇത് സ്വീകരിക്കുന്നതിലൂടെ അവർക്ക് ഔന്നിത്യവും അവർക്ക് ശ്രേഷ്ഠതയും ഉണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നർത്ഥം. അതേപോലെ തന്നെ തുടർന്ന് 88-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, നിശ്ചയമായും നിങ്ങൾ അറിയുന്നതുമാണ്, നബഅഹു ഇതിൻ്റെ വൃത്താന്തം, ബഅദഹീൻ ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാണ്, തീർച്ചയായും ഇതിൻ്റെ വൃത്താന്തം ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം നിങ്ങൾക്ക് അറിയാറാകുന്നതുമാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇതെത്രമാത്രം സത്യമാണ് എന്നത് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നർത്ഥം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഖബറുഹു വസിദ്ഖഹു, ഇതിൻ്റെ വർത്തമാനങ്ങളും ഇതിൻ്റെ സത്യതയും ബഅദ ഹീനിൻ ഐ അൻ ഖരീബിൻ, അടുത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖാല ഖതാദ ബഅദൽ മൗത്ത്, ഇമാം ഖതാദ റഹ്മത്തു പറയുന്നത് മരണശേഷം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വഖാല ഇഖ്രീമ യഅനി യൗമൽ ഖിയാമ, ഇമാം ഇഖ്രീമ റഹ്മത്തു പറയുന്നു ഖിയാമത്ത് നാളിന് ശേഷം, അത് ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. വലാ മുനാഫാത്ത ബൈനൽ ഖൗലൈൻ, ഇത് രണ്ടും എന്താണ് സ്വീകരിക്കാൻ പറ്റിയതാകുന്നു. ഫഇന്നമൻ മാത്ത ഫഖദ് ദഖല ഫീ ഹുക്മിൽ ഖിയാമ, ഒരാൾ മരിച്ചാൽ അയാളുടെ ഖിയാമത്തായി, ഖിയാമത്ത് സുഗ്ര എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. ഖാലൽ ഹസൻ യബ്നു ആദം ഇന്ദൽ മൗത്ത് യഅതീകൽ ഖബറുൽ യഖീൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യ മരണത്തോടുകൂടി നിനക്ക് ദൃഢമായ അറിവ് നിനക്ക് ലഭിക്കുന്നു, വർത്തമാനം നിനക്ക് ലഭിക്കുന്നു. തബരി റഹ്മാൻ പറയുന്നു, വല തഅലമുന്ന അയ്യുഹൽ മുശ്രിക്കൂൻ, ഹേ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കും, ബില്ലാഹി അല്ലാഹുൽ പങ്കു ചേർക്കുന്നവരായ ബഹുദൈവ വിശ്വാസികളെ, മിൻ ഖുറൈഷ് ഖുറൈഷികളിൽപ്പെട്ട, നബഅഹു യഅനി നബ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൻ്റെ വൃത്താന്തം വർത്തമാനം നിങ്ങൾ മനസ്സിലാക്കും. വഹുവ ഖബറുഹു യഅനി ഹഖീഖത്തു മാ ഫീ മിനൽ വഅദി വൽ വഈദ് ബഅദ ഹീൻ, ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ഇതിൻ്റെ താക്കീതുകളും ഇതിൻ്റെ മുന്നറിയിപ്പുകളും ഇത് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളും എത്രമാത്രം സത്യസന്ധമാണ് എന്ന് വളരെ കുറഞ്ഞ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ബഅദ ഹീൻ എന്ന് പറഞ്ഞാൽ വദാലിക ഹീന യഖഉ അലൈഹിമുൽ അദാബു വതഖ്തഉ അൻഹുമുൽ അസ്ബാബ്, അവരുടെ ബന്ധങ്ങളൊക്കെ വേർപ്പെടും, ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങൾ, അതേപോലെ ദുനിയാവിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ. അതിനുശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയതിനു ശേഷം അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥത്തെ മരണത്തിന് മുമ്പ് തന്നെ തിരിച്ചറിയാൻ, അതിൻ്റെ താക്കീതുകളെ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടു കൂടി സ്വീകരിക്കാൻ നാമേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: ഈ ശബ്ദലോകത്തെ
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിൻ്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിൻ്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
5: പീസ് റേഡിയോ, tune to reality.
7: Rabbana ya Rabbana, Rabbana ya Rabbana.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: Peace Radio. Tune to reality.
2: അതിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, അധ്യായം ഷൂറ, വചനം 1 മുതൽ 8 വരെ.
3: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സ്വദ്റക, നിന്റെ നെഞ്ച്, ഹൃദയം.
4: അലം നശ്രഹ് ലക സ്വദ്റക,
3: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
5: വചനം 2.
3: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
4: വവദഅന അൻക വിസ്റക,
3: നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
5: വചനം 3.
3: അല്ലദി അൻഖദ, ഒടിച്ചുകളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ.
4: അല്ലദി അൻഖദ ലഹ്റക,
3: അതെ, നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞതായ ആ ഭാരം.
5: വചനം 4.
3: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ.
4: വറഫഅന ലക ദിക്റക,
3: നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു.
6: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിസ്റഹിലി സ്വദിരി, റബ്ബേ, എനിക്ക് എന്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തുത്വാഹ, ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ. അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തു നിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാ എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്നു പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അള്ളാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിൻ്റെ കൈ തളർന്നുപോയി, വാൾ നിരത്തു വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിൻ്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പു നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എൻ്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുമ്മ ഗഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞുപോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.
5: വചനം 5.
3: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തിന്റെ ഒപ്പം ഉണ്ട്, യുസ്ര, ഒരു സൗകര്യം, എളുപ്പം. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
5: വചനം 6.
3: നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്ര, ഒരു
4: സൗകര്യം.
3: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
6: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ടു ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസ്ർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസ്റൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേക നാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസ്ർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസുർ ആകട്ടെ രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂഹാത്തിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം. ഇദസ്തമലത് അലൽ യഅസിൽ ഖുലൂബു വലാഖാലിമാ ബിഹി സദറുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാലി ഇൻകിഷാഫിൽ ദുരി വജ്ഹ വലാ അഗ്നാ ബിഹി ലതിഹിൽ അരീബു അതാക അലാ ഖനൂതിൻ മിൻ കഔസുൻ يمن به اللطيف المستجيب وكل الحادثات اذا تناهت فموصول به الفرج القريب. സാരം: ഹൃദയങ്ങളിൽ നിരാശ വന്നു മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായി തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
5: വചനം 7.
3: ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവ് കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക.
4: ഫഇദാ ഫറഗ്ത ഫൻസബ്,
3: ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
5: വചനം 8.
3: വഇലാ റബ്ബിക്, നിന്റെ റബ്ബിങ്കലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക. നിന്റെ രക്ഷിതാവിങ്കലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
6: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും, ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും, വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിൻ്റെ പൊതുകാര്യത്തിലും, നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും, പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും, നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും, ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല. 33:4. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നബിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാകുന്നു. ഒഴിവ് സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യന് നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്, ആരോഗ്യവും ഒഴിവ് സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമദി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ. ഓരോന്നിലും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹുവാണല്ലോ. എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുആ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുമ്മ അസ്ലിഹിലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വസ്ലിഹിലി ദുനിയായല്ലത്തി ഫീഹ മആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫീഹ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹതൻ ലി മിൻ കുല്ലി ശർ. സാരം: അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. اللهم انا نرغب اليك وندعوك بدعاء نبيك اللهم ولك الحمد والمنه والفضل.
2: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ശൂറ വചനം 1 മുതൽ 8 വരെ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ.

0: ത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുർ റഅദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി അബ്ദുർ റഷീദ് സോഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ربنا يا ربنا ربنا يا ربنا ربنا يا ربنا പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെ പ്രാമാണികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറത്തു മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തു ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളും ഇന്ന് നാം കേൾക്കുന്നു. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ മുർസലാത്തിലെ 42 വരെയാണ് നമ്മൾ കഴിഞ്ഞതിൽ ഓതിയത്. ഇനി ബാക്കി നോക്കാം നിയമങ്ങൾ. കുലു വഷ്റബു ഹനീ അൻ മദ് മുത്തസിലാണ്. പിന്നെ ബിമാ കുന്തും തൻവീനു ശേഷം, നൂൻ സാക്കിന് ശേഷം താ ഇഖ്ഫ ആണ്. ഇന്ന നൂൻ ശദ് നന്നായിട്ട് ഉന്നത്ത് വേണം. വൈലുൻ യോമ ഇതില്ലിൽ നേരത്തെ വന്നു, 3-4 തവണ ഈ ആത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വൈലുൻ യ തൻവീന് ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന. യോമ ഇതില്ലിൽ തൻവീന് ശേഷം ലാമ്, ഇദ്ഗാം ബിലാഗുന്ന. കുലു വത്തമത്തഴു കലീലൻ, കലീലൻ തൻവീന് ശേഷം ഹംസ ഇൽഹാറ്. പിന്നെ ഇന്നക്കും രണ്ട് മീം ഒന്നിച്ച് വന്നു, നന്നായിട്ട് മടിച്ച് ഓതാ. വയലും യോമേതിൽ മുഖദീബിൻ വീണ്ടും അതേ നിയമം. തെന്വിന് ശേഷം യാ, ഇദ്ഗാംബിഗുന്ന. യോമ ഇതില്ലിൽ തെന്വിന് ശേഷം ലാമ്, ഇദ്ഗാംബിലാഗുന്ന. ഇദാ ഖൈലലഹും റക്കഴു ലായ റക്കഴു. വയലും യോമേതിൽ മുഖദീബിൻ വീണ്ടും അതേ ആയത്ത്, ഇദ്ഗാംബിഗുന്നയും ഇദ്ഗാം ബിലാഗുന്നയും. ഹദീസിൻ ബഅദഹു ഹദീസിംബ ഇഖ്ലാബ്, ഉന്നത്തോടു കൂടി ഇഖ്ലാബിയ, പിന്നെ ബഅദഹു യുമ്നു. നമുക്ക് ഓതാം.
5: أعوذ بالله من الشيطان الرجيم
6: أعوذ بالله من الشيطان الرجيم
4: 43 ആമത്തെ ആയത്ത് മുതലാണ്.

ഇനി സൂറത്തുൽ ഇൻസാനാണ്, അതിലെ ഏതാനും മാറ്റുകൾ നോക്കാം. ഹൽ അത്താ അലൽ ഇൻസാനി നൂൻ സാക്കിന ബിന സീൻ ഇഖ്ഫാ ഹീനുമ്മിന തൻവീന് ശേഷം മീം നന്നായിട്ട് മണിക്കുക. ലം യകുൻ ഷ അത് നൂൻ സാക്കിന ഷീന് ഇഖ്ഫാ ഷൈഅമ്മ തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്ന നൂൻ ഷദ് നല്ല മണിക്കുക. ഖലഖന ഇൻസാന വീണ്ടും ഇൻസാൻ ഇഖ്ഫാ മിൻ നുത്ഫത്തിൻ ഇദ്ഗാം രണ്ട് നൂൻ ഒന്നിച്ചു വന്നു. നുത്ഫത്തിൻ അംഷ തൻവീന് ശേഷം ഹംസ അംഷാ ജിന്ന തൻവീന് ശേഷം നൂന് നന്നായിട്ട് മണിക്കുക. ജാൽനാഹു സമീ അംബ സമീ അംബ ഇഖ്ലാബ് തൻവീന് ശേഷം ബ. ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ മീമ് ഷദ്ദിൽ നന്നായിട്ട് മണിക്കുക. ഇന്ന നൂന് ഷദ്ദിൻ്റെ പിന്നെ മദ് മുംഫസിൽ. ലിൽ കാഫിരീന സലാസില വ അഗ്ലാലം വ തൻവീന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കഅസിൻ തൻവീന് ശേഷം നൂൻ സാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ മിസാജുഹ കാഫൂറ. ഐനൻ യഷ്റബു തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന ഇബാദുല്ലാഹി ഫജ്റൂനഹ തഫ്ജീറ. അത്രയും മതി, നോക്കാം.

0: ആ എപ്പിസോഡിൻ്റെ സമയം തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ഇത് നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 43 മുതൽ 50 വരെ വചനങ്ങളും സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 4 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. തജ്വീദ് നിയമങ്ങൾക്ക് അനുസൃതമാകാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ മദ്ദിൻ്റെയും അക്ഷരങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. തജ്വീദ് പഠനം എന്ന പ്രോഗ്രാം ഒരുപാട് ക്ലാസുകൾ ഇതിന് പിന്നിട്ട് കഴിഞ്ഞു. വളരെ സുപ്രധാനമായതും അത്ര തന്നെ പ്രാധാന്യമില്ലാത്തതുമായ കാര്യങ്ങൾ തജ്വീദിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച, അവരുടെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ച കാര്യങ്ങളാണ് ഇതിനകം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്, ഉച്ചാരണത്തിൽ വരുന്ന ചില പിശകുകൾ, അബദ്ധങ്ങളെ സംബന്ധിച്ച്. സാധാരണ നിലക്ക് സാധാരണക്കാരിലും ചിലപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വിദ്യാർത്ഥികളിലുമൊക്കെ ഉണ്ടാകാറുള്ള അബദ്ധങ്ങളാണ്. അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് ചില ഉദാഹരണങ്ങൾ സഹിതമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ വാവ് യാ മദ്ദിയ, മദ്ദിൻ്റെ സന്ദർഭത്തിൽ വാവിൻ്റെയും യാഇൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന ചില പിശകുകളെ സംബന്ധിച്ച്, ചില തെറ്റുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഖുർആൻ പാരായണത്തിൻ്റെ പരിപൂർണത ആഗ്രഹിക്കുന്ന, ഏറ്റവും നന്നായി പാരായണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ളവർക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുകയും അതുകൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വാവിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ നമുക്കിങ്ങനെ തരംതിരിച്ച് പറയാം. ഒന്ന്, വാവ് നമുക്കറിയാം ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ചുണ്ടുകൾ ചേർക്കുമ്പോഴാണ് അത് ഉച്ചരിക്കുമ്പോൾ ശരിക്കും ഉച്ചരിക്കുമ്പോൾ വാവിൻ്റെ ശരിയായ ഉച്ചാരണമാകുമ്പോഴാണ് അത് വാവായി തീരുന്നത്. ഏതൊരക്ഷരവും അതിൻ്റെ ശരിയായ ഉച്ചാരണ രീതിയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ട കാര്യങ്ങൾ. ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കേണ്ടതായിട്ടുള്ള രൂപമുണ്ട്, അതിൻ്റെ മഹ്റജുകളുണ്ട്, അതിൻ്റെ സിഫത്തുകളുണ്ട്. അപ്പം ആ പ്രകാരം തന്നെ അത് ഉച്ചരിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഉച്ചാരണം ശരിയായിത്തീരുന്നത്. അപ്പോൾ വാവിൻ്റെ ഉച്ചാരണത്തിൽ ചുണ്ടുകൾ തമ്മിൽ ചേരുക, അല്ലെങ്കിൽ അത് കൂടിച്ചേരുക, അത് കൂടുക എന്നുള്ളത് ഇല്ലെങ്കിൽ, അത് നടക്കുന്നില്ല എങ്കിൽ ശരിയായ ഉച്ചാരണം നടക്കുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ തഅമലൂൻ, ലൂ ഊ എന്നുള്ള ആ ചുണ്ടുകൾ തമ്മിൽ അത് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചേർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് വാവ്. അപ്പം തഅമലൂൻ എന്നുള്ളത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ അതിൽ അബദ്ധം വരും. തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ എന്ന് തന്നെ പറയണം. അതിന് ശരിയായ ഉച്ചാരണം തഅമലൂൻ, വാവിനെ ശരിക്കും ചേർത്തിക്കൊണ്ട്, ചുണ്ട് ചേർത്തിക്കൊണ്ട് തന്നെ പറയണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി, കൂടുതൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ചുണ്ടുകൾക്ക്, ചുണ്ടുകളിൽ നിന്നാണ് വാവ് വരുന്നത്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് കൂടുതൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ അവിടെയും അതിൽ അബദ്ധം വരും. യഖൂലൂന, യഖൂലൂന, യഖൂന്ന് വാവിന് സ്ട്രെസ് കൊടുക്കരുത്, നേരെ വച്ച് സ്വാഭാവികമായ രൂപത്തിൽ ഉച്ചരിക്കുക. യഖൂലൂന, യഖൂലൂന, അതല്ലാതെ യഖൂ എന്ന് പറയുന്ന വാവിന് കുറച്ചുകൂടി സ്ട്രെസ്, അതിമേ സമ്മർദ്ദം നൽകിക്കൊണ്ട് തന്നെ ഒരു കട്ടി കൂട്ടി പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി അലിഫിനോട് സാദൃശ്യമാകുന്ന തരത്തിൽ ചില ആളുകൾ വാവ് ഉച്ചരിക്കും. ഉദാഹരണത്തിൽ കാനൂ എന്നുള്ളത് കാനോ, കാനോ എന്ന് പറയും. അപ്പം അത് ശ്രദ്ധിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇവിടെ അൽ മുഅ്മിനൂൻ, ഖാശിഊൻ എന്നുള്ള ആയത്തുകളിൽ വാവുണ്ട്, നൂനുണ്ട് അവസാനത്തിൽ. മുഅ്മിനൂൻ, അൽ മുഅ്മിനൂൻ, ഖാശിഊൻ. അപ്പോൾ ഈ രണ്ട് ആയത്തുകളിൽ വാവിനെ ശരിക്കും പറയാതെ വാവിൻ്റെയും അലിഫിൻ്റെയും രണ്ടും മിക്സാക്കിക്കൊണ്ട്, ചേർത്തിക്കൊണ്ട് കൺഫ്യൂഷനാകുന്ന രൂപത്തിൽ പറയരുത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഖാശിഊൻ. ഇപ്പോൾ അവിടെ വാവാണോ അലിഫാണോ എന്നുള്ളത് ഒരു സംശയം ശ്രോതാക്കൾക്ക്, സാമീഇങ്ങൾക്ക് ഉണ്ടാകുന്ന രൂപത്തിലാകാൻ പാടില്ല. ഇംഗ്ലീഷിലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിലെ ഓ എന്ന അക്ഷരത്തിനോട് സദൃശ്യമായ രൂപത്തിൽ മുഅ്മിനൂൻ, ഖാശിഊൻ. ഇപ്പം ഈ മുഅ്മിനൂൻ, ഖാശിഊൻ എന്നുള്ള ഉച്ചാരണമല്ല ശരിക്കും വാവിൻ്റെ ഉച്ചാരണം, വാവിൻ്റെ വാവായി തന്നെ പറയണം അത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനൂൻ, ഖാശിഊൻ, ഖാശിഊൻ എന്നല്ല, ഖാശിഊൻ. ഇതാണ് മൂന്നാമത്തെ സംഗതി, അഥവാ അലിഫിനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ വാവിനെ ഉച്ചരിക്കുക, രണ്ടിനെയും മിക്സാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നത്. നാലാമത്തത് യാഇനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ മിക്സാക്കിക്കൊണ്ട് ഉച്ചരിക്കുക. യൂഖിനൂൻ, യൂഖിനൂൻ. ഇപ്പം നൂൻ എന്നാണോ ഊ എന്നാണോ ഏ എന്നാണോ എന്ന് തിരിയാത്ത രൂപത്തിൽ യോ, യൂഖിനൂൻ. അവിടെയും യോ, യോ, യൂഖിനൂൻ, യൂഖിനൂൻ എന്നാണോ യൂഖിനൂൻ എന്നാണോ എന്ന് തിരിയാത്ത ഒരു രൂപത്തിൽ വരാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് യൂഖിനൂൻ. ഇവിടൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ ഇനങ്ങളിലും ശ്രദ്ധിക്കേണ്ട സംഗതി, അത് ശരിക്കും വ്യക്തമാക്കി തന്നെ നമ്മൾ ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. ഇനി മണിക്കുന്ന, ഉന്നത്തിനോട് സദൃശ്യമാകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഉന്നത്തിൻ്റെ ശബ്ദവും വാവും കൂടി മിക്സാക്കിക്കൊണ്ട് ചേർത്തിക്കൊണ്ടത്, ഇവിടെ സദൃശ്യമാകുന്ന, ഒരുപോലെയാകുന്ന ഉച്ചാരണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വാവിന് വാവിൻ്റെതായ ഉച്ചാരണമുണ്ട്, അതങ്ങനെ തന്നെ ഉച്ചരിക്കുക. മറ്റുള്ള ഓരോന്നിനും അതിൻ്റെതായ ഉച്ചാരണ രീതികളുണ്ട്. പ്രത്യേകതകളുണ്ട്. അതെല്ലാം അതതിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അല്ലാലിമൂൻ ഇവിടെ വാവാണ് മീം കഴിഞ്ഞിട്ട് നൂൻ. പക്ഷെ അല്ലാലിമൂൻ മണിക്കുന്ന ശബ്ദ രൂപത്തിലാകാൻ പാടില്ല. അല്ലാലിമൂൻ എന്നല്ല, അല്ലാലിമൂൻ. അപ്പോൾ ഇതാണ് ഹൈഷൂമിനെ ഇവിടെ വാവിൻ്റെ സന്ദർഭത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ഖിറാഅത്തിൽ വരുന്ന അബദ്ധമാണ്. അപ്പോൾ ഇതാണ് വാവുമായി ബന്ധപ്പെട്ടുള്ള അബദ്ധങ്ങൾ എന്നുള്ളത്. ഇനി അൽയാ ഉൽ മദ്ദിയ, ഇനി യാ ഉൽ മദ്ദിയയുടെ ഉച്ചാരണത്തിൽ വരുന്ന ചില അബദ്ധങ്ങൾ. യാഇൻ്റെ മദ്ദിയായിട്ട് വരുമ്പോൾ നീട്ടുന്ന സന്ദർഭത്തിൽ വരുന്ന അബദ്ധങ്ങളാണ്. നേരത്തെ നമ്മൾ വാവിൻ്റെ ഇത് പറഞ്ഞ പോലെ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ് എപ്പിസോഡിൽ അലിഫ് മദ്ദിയ, അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ വാവ് മദ്ദിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ആളുകളും. അതുപോലെ തന്നെ യാ ഉൽ മദ്ദിയ, യാ ഇൻ വരുന്ന അബദ്ധങ്ങൾ. നേരത്തെ നമ്മൾ അലിഫ് പറഞ്ഞപ്പോഴും വാവ് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു അലിഫിനെ വാവായി ഉച്ചരിക്കുക, വാവിനെ അലിഫായി ഉച്ചരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ യാഇൻ്റെ ഉച്ചാരണത്തിലും ഇത് ഈ പോലെ അബദ്ധങ്ങൾ വരാറുണ്ട്. അത് അലിഫിനോട് സദൃശ്യമാകുന്ന അലിഫിൻ്റെ ശബ്ദവും യാഇൻ്റെ ശബ്ദവും മിക്സ് ചെയ്തുകൊണ്ട് കൂടി കലർന്നുകൊണ്ടുള്ള ഒരു ഉച്ചാരണ രീതി പാടില്ല. അത് ഈ ഉച്ചാരണ രീതിയിൽ ഇപ്പോൾ മാറ്റം വരാനുള്ള കാരണം അതിൻ്റേതായ മഹ്റജിൽ നിന്നും അതിനെ പുറപ്പെടുവിക്കാത്തത് കൊണ്ടാകണമല്ലോ. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ മഹ്റജുകളുമുണ്ട്, ഉത്ഭവസ്ഥാനങ്ങളുണ്ട്. ആ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും ആ അക്ഷരത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമേ അതിൻ്റെ ഉച്ചാരണം ശരിയായ രൂപത്തിലായിത്തീരുകയുള്ളൂ. അപ്പോഴാണ് തജ്വീദ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഉച്ചാരണമില്ലെങ്കിൽ അത് എത്രയാണോ ഓരോന്നും നീട്ടേണ്ടത്, അതുപോലെ തന്നെ ചുണ്ട് ചലിപ്പിക്കേണ്ടത്, നാവ് ചലിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അബദ്ധങ്ങൾ വരാനുള്ള കാരണം. ഉദാഹരണത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് നസ്തഈൻ എന്ന രൂപത്തിലായി വരുമ്പോൾ അവിടെ എന്തു ചെയ്യും? അത് അലിഫിലേക്ക്, യാഇൽ നിന്നും അലിഫിലേക്ക് അല്ലെങ്കിൽ അലിഫും യാവും മിക്സായിട്ടുള്ള ഒരു ശബ്ദമാണ് കേൾക്കുക. അപ്പം ആ ഒരു അവ്യക്തത നിലനിൽക്കാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ പാരായണങ്ങൾ. കൃത്യമായിരിക്കണം ഉച്ചാരണങ്ങൾ, കൃത്യമായി തന്നെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ആ അബദ്ധങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. പനസ്തഈൻ അവിടെ യാഇനെ തന്നെ വ്യക്തമായി ഉച്ചരിക്കണം, സ്ഥാൻ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അവിടെ യാഇൽ അമിതമായിട്ടുള്ള സമ്മർദ്ദം വസത്തുൽ ലിസാനിൽ നിന്നാണ് യാ പുറത്തു വരുന്നത്. ഈ വസത്തുൽ ലിസാനിൽ നിന്ന് യാ പുറത്തു വരുന്നത് അത് ഹറക്കത്തുണ്ടാകുമ്പോഴാണ്. മുസ്തഖീം, ഖിയം, ഖിയം എന്നല്ലല്ല, നേരെ വെച്ച് ഖീം എന്നാണ്. യാഇനോട് സുക്കൂനാണ്. അപ്പോൾ യാ മദ്ദിയാണ്. യാ ഇനി ഹറക്കത്തുണ്ടാകുമ്പോഴാണ് വസത്തുൽ ലിസാനിൽ വരുന്നത്. അപ്പോൾ വസത്തുൽ ലിസാന് നാവിൻ്റെ മധ്യഭാഗത്ത് കൂടുതൽ ശക്തി കൊടുത്താൽ അവിടെ യാ മദ്ദിയായ യാഇൽ നിന്നും യാഉൽ മുതഹറിക്ക് ഹറക്കത്തുള്ള യാഇലേക്ക് മാറിപ്പോകും. അതുകൊണ്ട് വസത്തുൽ ലിസാൻ നാവിൻ്റെ മധ്യഭാഗത്ത് കൂടുതൽ സമ്മർദ്ദം നൽകാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അവലംബം അവിടെ നൽകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ നമ്മൾ വാവിൻ്റെ ഉച്ചാരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉന്നത്തിൻ്റെ ശബ്ദത്തിനോട് മിക്സാക്കിക്കൊണ്ട് ചിലപ്പോൾ ഉച്ചരിക്കും. ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ യാഇനെ മദ്ദാക്കിക്കൊണ്ട് തന്നെയാണ് ഉച്ചരിക്കുന്നത്. അതല്ലാതെ ആലമീൻ ഉന്നത്തിനായി രൂപാന്തരപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഉന്നത്തല്ല അവിടെ യാ മദ്ധിയാണ് സംഗതിയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ യാഇൻ്റെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. യാ മാത്രമല്ല വാവും അലിഫുമൊക്കെ മദ്ധിൻ്റെ അക്ഷരങ്ങളെ ഈ പറഞ്ഞ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ മിക്സായിക്കൊണ്ടുള്ള ഉച്ചാരണ രീതിയാകുമ്പോഴാണ് ഈ രൂപത്തിൽ അബദ്ധങ്ങൾ വരുന്നത്. എല്ലാം പ്രത്യേകമായി തന്നെ അതിൻ്റെ ഉച്ചാരണ രീതികൾ മനസ്സിലാക്കുകയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരാതെ കൂട്ടിക്കലർത്താതെ അവ്യക്തതയില്ലാതെ വ്യക്തമായി തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാമിന് എങ്ങനെയാണോ ഓതുവാനും പാരായണം ചെയ്യുവാനും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്രകാരം തന്നെ വളരെ ആകർഷകമായും ശബ്ദശുദ്ധിയോടെയും അക്ഷരസ്ഫുടതയോടും കൂടി പാരായണം ചെയ്യുവാനും അതുവഴി നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
6: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് മദ്ദിൻ്റെയും അക്ഷരങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
0: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും. ഒരു നാട്ടിലിത് പറ്റും, മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല ഇസ്ലാമിൻ്റെ. ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
8: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
7: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
9: മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 490-ാമത്തെ പേജിലേക്ക് പാരായണം. الشيخ سعد الغامدي.
10: أعوذ بالله من الشيطان الرجيم.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 490-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത്

0: അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ഭവനങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ദിവ്യവചനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: الله أكبر
2: الله

0: الله
1: الله أكبر.
0: الحمد لله رب العالمين،

وعباد الرحمن الذين يمشون على الأرض هونا وإذا

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 43 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹജ്ജിലെ 65 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറ ആല് ഇമ്രാനിലെ 71 മുതൽ 75 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആൽ ഇംറാനിലെ 71 മുതൽ 75 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: വചനം 6.
4: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
5: അലം യജിദുക യതീമൻ ഫആവ,
4: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
3: വചനം 7.
4: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
5: വവജദക ദാലൻ ഫഹദ,
4: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
3: വചനം 8.
4: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
5: വവജദക ഇലൻ ഫഅഗ്ന,
4: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. 1. അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂ ത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്നു മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം 1-ാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2. നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
3: വചനം 9.
4: സഅമ്മ, എന്നിരിക്കെ അപ്പോൾ, അൽ യതീമ, അനാഥയെ, ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്.
5: فأما اليتيم فلا تقهر
4: എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്.
3: വചനം 10.
4: وأما السائل അപ്പോൾ ചോദിക്കുന്നവനെ, فلا تنهر നീ വിരട്ടി വിടരുത്, ആട്ടിക്കളയരുത്, ആക്ഷേപിച്ചു കളയരുത്.
5: فأما السائل فلا تنهر
4: ചോദിച്ചു വരുന്നവനെ നീ മിരട്ടിവിടുകയും അരുത്.
3: വചനം 11.
4: വഅമ്മ ബിനിഅമ്മതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി, റബ്ബിക, നിന്റെ റബ്ബിന്റെ, ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക.
5: വഅമ്മ ബിനിഅമ്മതി റബ്ബിക ഫഹദ്ദിസ്,
4: നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക.
6: ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക്, അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാമത്തേത്, യത്തീമിനെ അഥവാ പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തി എത്താതിരിക്കുകയും ചെയ്ത അനാഥക്കുട്ടിയെ കീഴടക്കി വെക്കരുത് എന്നുള്ളതാണ്. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും സാമാന്യമായെങ്കിലും അറിയുന്നവർക്ക് തൽവിഷയത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം മറ്റൊരു മതമോ സമുദായമോ കൽപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തേത്, ചോദിച്ചു വരുന്നവനെ വിരട്ടി വിടരുതെന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്ത പക്ഷം നല്ല വാക്കുകൾ പറഞ്ഞുവിടുക. എന്നല്ലാതെ അവനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞോ മര്യാദയില്ലാത്ത പെരുമാറ്റം പെരുമാറിയോ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കിവിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തേത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിന്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിർമിതി. ധനവും കഴിവും ഉണ്ടായിട്ടും താണതലം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അള്ളാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസായി. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അദ്ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. സൂറ സ്വാദ് 81 മുതൽ 85 കൂടിയ വചനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم قال فبعزتك لأغوينهم أجمعين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ അനുഗ്രഹത്താൽ സൂറത്ത് സ്വാദിലെ 72 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. 72-ാമത്തെ വചനം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓതിയതാണ്, അർത്ഥം പറഞ്ഞതാണ്. ഖാല, അവൻ പറഞ്ഞു, ഫബി ഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഉഗ്വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ, എല്ലാവരെയും. ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യമാണ്, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മനുഷ്യരെ മുഴുവനായും വഴിപഴപ്പിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നടക്കുന്നവനാണ് പിശാജ് എന്നർത്ഥം. അള്ളാഹു ഈ കാര്യം നമ്മളെ അറിയിക്കാനുള്ള കാരണം, പിശാജിൻ്റെ ദുർബോധനത്തെക്കുറിച്ച്, ദുർമാർഗത്തെക്കുറിച്ച് നാം ഏവരും ബോധവാന്മാരായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാനരംഗത്തും അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തും കുടുംബജീവിതത്തിലും സാമൂഹിക രംഗത്തും എല്ലാ രംഗത്തും പൈശാചികമായ ദുഷ്പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് ഇസ്ലാമികമായ അധ്യാപനങ്ങളെ അവഗണിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും അന്യ ആളുകളല്ല, വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് ഏതെങ്കിലും രംഗത്ത് ഞാൻ വശംവദനായിട്ടുണ്ടോ? ധാർമ്മിക രംഗത്തോ, സദാചാര രംഗത്തോ, ലൈംഗിക രംഗത്തോ, സാമ്പത്തിക രംഗത്തോ പൈശാചികമായ ദുർബോധനങ്ങളിൽ ഞാൻ വശംവദനായിട്ടുണ്ടോ എന്ന് ഓരോ സത്യവിശ്വാസിയും എപ്പോഴും തന്നെക്കുറിച്ച് ചിന്തിക്കണമെന്നർത്ഥം. അതാണ് ആ വചനം നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശം. തുടർന്ന് 83-ാമത്തെ വചനം,
9: ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ.
8: ഇല്ല ഇബാദക, നിന്റെ അടിയാന്മാരെ ഒഴികെ,
9: മിൻഹും, അവരിൽ നിന്ന്, അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട, ശുദ്ധരാക്കപ്പെട്ട,
8: അഥവാ അവരിൽ നിന്നും അഥവാ നിന്റെ ദാസന്മാരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട നിന്റെ അടിയാന്മാരെ ഒഴികെ. ഈ വചനം വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും പിശാചിൻ്റെ പ്രേരണയ്ക്ക് വശംവദരാവാറുള്ളത്, പൈശാചികമായ മാർഗം അവലംബിക്കുന്നത് ഇഖ്ലാസില്ലാത്ത ഏതെങ്കിലും ആളുകളിൽ നിന്നാണെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം അള്ളാഹുവിന് ഇബാദ എടുത്തെടുക്കുന്ന കാര്യത്തിലും ഇസ്ലാമികമായ ജീവിതം നയിക്കുന്ന കാര്യത്തിലൊക്കെ ഇഖ്ലാസോടുകൂടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും പിശാചിന് നമ്മെ തെറ്റിക്കാൻ, നമ്മെ വഴിപഴപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഇവിടെ പിശാച് തന്നെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഏത് രംഗത്തും മുഖലിസ്വീങ്ങളിൽ ഉൾപ്പെടാൻ, ഇഖ്ലാസോടുകൂടി തന്നെ ജീവിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. ചില ദുആകളിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിന നിഫാഖി, അല്ലാഹുവേ കാപട്യത്തിൽ നിന്ന് നീ എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കേണമേ. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിന നിഫാഖി വ അമലി മിന റിയാഇ, എൻ്റെ കർമ്മങ്ങളെ പ്രകടനപരതയിൽ നിന്നും നീ ശുദ്ധിയാക്കേണമേ. വ അമലി മിന റിയാഇ,

ആ ഇൽമ് ആ അറിവ് അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക താൽപ്പര്യത്തിനു വേണ്ടിയോ തൻ്റെ അറിവ് വിനിയോഗിച്ചാൽ ഒരു വിലയും അല്ലാഹു അതിന് കൽപ്പിക്കുകയില്ല എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, ഇഖ്ലാസോടുകൂടി തന്നെയാകണം നമ്മളുടെ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ നാം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ കാര്യം, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക നിയ്യത്തനുസരിച്ചാകുന്നു. ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നമാലി കുല്ലിമ്രിഇം മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതുണ്ടായിരിക്കുമെന്നാണ്. അപ്പം നമ്മുടെ കർമ്മത്തിൻ്റെ വണ്ണമോ വലിപ്പമോ ത്യാഗമോ അതൊന്നുമല്ല ആ കർമ്മം അള്ളാഹുവിങ്കൽ സ്വീകാര്യോഗ്യമാകാനുള്ള മാനദണ്ഡം, മറിച്ച് മനസ്സിൻ്റെ വിശുദ്ധിയാണ്. ഇന്നല്ലാഹല യന്ദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ തടികളിലേക്കോ അല്ല നോക്കുക. വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും, മറ്റൊരു റിപ്പോർട്ടിൽ ഇലാ അഅമാലിക്കും എന്നും കാണാൻ സാധിക്കും. അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാകുന്നു, നിങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ അതിൻ്റെ വിശുദ്ധിയിലേക്കാകുന്നു. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം, പൈശാചികമായ ദുർബോധനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ, പിശാചിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവൻ്റെ ദുർബോധനങ്ങളിൽ ദുഷ്പ്രേരണകളിൽ അകപ്പെടാതിരിക്കാൻ ഇഖ്ലാസോടുകൂടി ജീവിക്കുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. നിസ്കാരമായിരുന്നാലും ഏത് ആരാധനാ കർമ്മമായിരുന്നാലും അതിൽ ഇഖ്ലാസ് ഏറെ പ്രധാനമാകുന്നു. അള്ളാഹു മുഖ്ലിസീങ്ങളായി അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും അവൻ്റെ പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണ് ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട അഥവാ ശുദ്ധന്മാരായ നിന്റെ അടിയാന്മാരെ ഒഴികെ എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നവരെ പിശാചിന് പിഴപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവിടെ ഒന്നാമത്തേത് ഹഖു എന്നതും രണ്ടാമത്തേത് ഹഖ എന്നതുമാകുന്നു. അറബി ഭാഷയിൽ ഫത്ഹും ളമ്മും കസ്റുമൊക്കെ തന്നെ അത് ശ്രദ്ധിച്ചു വേണം ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, ഖാല അവൻ പറഞ്ഞു, ഫൽ ഹഖു എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ പരമാർത്ഥം യഥാർത്ഥം, വൽ ഹഖ പരമാർത്ഥം തന്നെ സത്യം തന്നെ, അഖൂൽ ഞാൻ പറയുന്നു, അതായത് അവൻ റബ്ബ് പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതത്രേ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തേത് അതൊരു വചനം ഒരു വചനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വാചകമായിട്ടാണ് പറയുന്നത്. ഖാല ഫൽ ഹഖു, അവൻ പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതുതന്നെ. പിന്നെ അടുത്തത് വൽ ഹഖ അഖൂലു, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. ഈ പറഞ്ഞതാകുന്നു പരമാർത്ഥം, ഇതാകുന്നു യാഥാർത്ഥ്യം, മറ്റൊന്ന് അള്ളാഹു പറയുന്നതെല്ലാം സത്യം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്തൊരു കാര്യമാണോ പിശാചനെക്കുറിച്ചായിരുന്നാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചായിരുന്നാലും അള്ളാഹു പറയുന്നത് അതുതന്നെയാണ് സത്യം, അതുതന്നെയാണ് പരമമായ സത്യം. മറ്റൊരു കാര്യം, അള്ളാഹു ഏതൊരു കാര്യം പറയുന്നുവോ ആ പറയുന്ന കാര്യം സത്യസന്ധം മാത്രമായിരിക്കും. അസത്യമായത് അള്ളാഹുവിൻ്റെ വചനത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതാണ് രണ്ടാമത് പറഞ്ഞ വൽ ഹഖ അഖൂലു, ഹഖായത് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നിടത്ത് വഹാദിഹിൽ ആയത്തുൽ കരീമ കൗലിഹി തആല വലാകിന്ന ഹഖൽ ഖൗലു മിന്നി, ഇത് അള്ളാഹുവിൻ്റെ മറ്റൊരു വചനം പോലെയുള്ള ഒരു വചനമാകുന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്നാൽ പക്ഷേ

0: സത്യം അത് എന്നിൽ നിന്നുള്ളതാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ വാക്ക് അത് സത്യം തന്നെയാകുന്നു. ഏതാണത്? ലഅംലഅന്ന ജഹന്നമ, തീർച്ചയായും ഞാൻ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നുമുള്ള എല്ലാവരെ കൊണ്ടും, അഥവാ ബഹുഭൂരിഭാഗത്തെക്കൊണ്ടും. അതാണ് അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ബി അന്ന മഅനാഹു അനിൽ ഹഖു, ഞാനാകുന്നു സത്യം. വൽ ഹഖു അഖൂലു, ഞാൻ പറയുന്നതും സത്യമാകുന്നു. അതാണ് ആ രണ്ട് വാക്കിനെയും വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് റഹ്മഹുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു. ഖാല ഫൽ ഹഖു എന്ന് പറഞ്ഞാൽ അനൽ ഹഖു എന്നാണ്, അതായത് ഞാനാകുന്നു സത്യം. രണ്ടാമത്തേത് വൽ ഹഖ അഖൂൽ, അതായത് വൽ ഹഖ അഖൂലു, അൽ ഹഖു മിന്നി വ അഖൂലുൽ ഹഖ, സത്യം എന്നിൽ നിന്നുള്ളാകുന്നു, ഞാൻ പറയുന്നത് സത്യമാകുന്നു. അതേപോലെ തന്നെ ഇമാം സുദ്ദി റഹ്മഹുള്ള പറയുന്നത്, വഖാല സുദ്ദി വഹുവ ഖസമുൻ അഖസമല്ലാഹു ബിഹി, അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാചകമാകുന്നു അത് എന്നതാകുന്നു. ഏതായിരുന്നാലും 84-ാമത്തെ വചനം, ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവൻ പറഞ്ഞു, അപ്പോൾ പരമാർത്ഥം ഇതത്രേ. പിന്നെ വൽ ഹഖ അഖൂൽ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. ഇനി 85-ാമത്തെ വചനം, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ. ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും. ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും എന്ന് മാത്രമല്ല നിറക്കുക തന്നെ ചെയ്യും. ലഅംലഅന്ന ജഹന്നമ, ജഹന്നം അഥവാ നരകം, മിങ്ക നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നാലും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും അല്ലെങ്കിൽ നിന്നെ പിൻപറ്റിയവരാലും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാം അല്ലെങ്കിൽ മുഴുക്കെ, അതായത് നിശ്ചയമായും നിന്നെ കൊണ്ടും അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടുമായി ഞാൻ നരകം നിറക്കുന്നതാണ്. അതാണ് 85-ാമത്തെ വചനം, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ. ലഅംലഅന്ന, നിശ്ചയമായും ഞാൻ നിറക്കും, ജഹന്നമ നരകം, മിങ്ക നിന്നാലും അല്ലെങ്കിൽ നിന്നെക്കൊണ്ടും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാവരെ കൊണ്ടും. ഇതും ഒരു വലിയ താക്കീദാകുന്നു അള്ളാഹു നൽകുന്നത്. നരകത്തെ നിറക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പിശാചിനെയും അവനെ പിൻപറ്റിയവരെയും കൊണ്ട് അള്ളാഹു നരകത്തെ നിറക്കുമെന്നാണ്. അതുകൊണ്ട് നാം കരുതിയിരിക്കണം, ഏത് രംഗത്തും പൈശാചികമായ ദുർബോധനങ്ങൾ നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കൂ. ഏത് വാക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും, പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും, പൈശാചികമായ ദുർബോധനത്തിന് വശംവദരായിക്കൊണ്ട് നമ്മളുടെ വാക്കായിരുന്നാലും പ്രവർത്തനമായിരുന്നാലും നിലപാടുകളായിരുന്നാലും അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം, കാരണം നിങ്ങളെ നരകത്തിലേക്കാണ് അവൻ നയിക്കുക എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ബക്കറയിൽ കാണാം, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് അനുവദനീയമായതും വിശിഷ്ടമായതും ഭക്ഷിക്കുക. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റുകയും അരുത്. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കും ബിസ്സൂഇ തിന്മ കൊണ്ട്, വൽ ഫഹ്ഷാ മ്ലേച്ഛ പ്രവർത്തനങ്ങളെ കൊണ്ട്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹു നമ്മളെ ബോധവൽക്കരിക്കുകയാണ്, പിശാജ് നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിസ്സൂഇ, തിന്മ കൊണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ മറ്റു മനുഷ്യരോട് മനസ്സിൽ വിദ്വേഷമോ പകയോ വെറുപ്പോ നാം കൊണ്ടു നടക്കുമ്പോൾ അത് നമുക്ക് നന്മയാണെന്ന് വിചാരിക്കരുത്. പൈശാചികമാണത്, പിശാചിൻ്റെ പ്രേരണയാണത്. അതേപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ ഞാൻ കേമനാണെന്ന തോന്നൽ, അത് പിശാചാണ് നമ്മോട് തോന്നിപ്പിക്കുന്നത്. അതാണ് ഇന്നമായ ഉമർക്കും ബിസ്സൂഇ, സൂഇ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കുക തിന്മ കൊണ്ട് മാത്രമാകുന്നു. കണ്ടോ, ആ ഇന്നമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഹസ്ര ചെയ്യലാണ്. പിശാജ് കൽപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് നന്മയല്ല, തിന്മ മാത്രമാണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയാതെ പോകും. ഖുർആനത് പറയുന്നുണ്ട്, പിശാജിനെ ചങ്ങാതിയായി കാണുന്നവർക്ക്, പിശാജിനെ കൂട്ടാളിയായി കാണുന്നവർക്ക്, ഈ പിശാജ് എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നത് നന്മയിലേക്കാണെന്നേ അവർ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ, തീർച്ചയായും അവൻ നിങ്ങളെ നിങ്ങളുടെ കൽപ്പിക്കുന്നത് തിന്മ കൊണ്ട് മാത്രമാകും, തിന്മ മാത്രമാകുന്നു. പിന്നെ പറയുന്നു വൽ ഫഹ്ഷാ, അതേപോലെ തന്നെ മ്ലേച്ഛ പ്രവർത്തനങ്ങൾ കൊണ്ടാകുന്നു പിശാജ് നിങ്ങളോട് കൽപ്പിക്കുക. വ്യഭിചാരമടക്കമുള്ള, കൊലപാതകമടക്കമുള്ള എല്ലാ ദുർവൃത്തികളും മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ അവനെ അത് ഭംഗിയായി തോന്നിപ്പിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് അവനെ നയിക്കാൻ, അങ്ങനെ നരകത്തിൻ്റെ വിറകാക്കി മാറ്റാൻ പിശാജ് പരിശ്രമിക്കുമെന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് പറയാനും പിശാജ് കൽപ്പിക്കും. എത്ര കൃത്യമാണ്! അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പറയാത്തത്, അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കാത്തത്, അള്ളാഹുവിൻ്റെ പേരിൽ പറയാൻ ഒരാൾക്കും അവകാശമില്ല, അത് ഹറാമാണ്. പക്ഷേ പലപ്പോഴും അള്ളാഹുവിനുടെ വിശ്വാസത്തെക്കുറിച്ച് പോലും പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത പലതും സമൂഹത്തെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നാം അത് കൃത്യമായി തിരിച്ചറിയണം. അള്ളാഹു ഖുർആനിൽ തന്നെ പിശാജിൻ്റെ ദുർബോധനങ്ങളെക്കുറിച്ചും അവൻ്റെ വഴി തെറ്റിക്കലിനെക്കുറിച്ചും പറയുന്ന ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. സൂറത്ത് സുഹുറുഫിൽ കാണാം, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താന ഫഹുവ ലഹു ഖരീൻ, പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൻ്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിന് നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാജിനെ ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല, ഫഹുവ ലഹു ഖരീൻ, എന്നിട്ട് അവൻ അഥവാ പിശാജ് അവന് കൂട്ടാളിയായിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കേണ്ടതുപോലെ പഠിക്കാതിരുന്നാൽ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതിരുന്നാൽ, പിന്നെ ആ മനുഷ്യനെ നയിക്കുന്നവൻ പിശാചായിരിക്കും. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, തീർച്ചയായും അവർ അതായത് പിശാചുക്കൾ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയും, നേർമാർഗത്തിൽ നിന്ന് തടയും. മാത്രമല്ല വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ വിചാരിക്കും, വയഹ്സബൂന, അവർ വിചാരിക്കും, അന്നഹും മുഹ്തദൂൻ, തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന്. അപ്പം പിശാജിൻ്റെ മാർഗത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ അവന് കഴിയാതെ വരും എന്നാണ് സൂറത്ത് സുഹ്റുഫിലെ 36-37 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം കൃത്യമായി തിരിച്ചറിയുക, പിശാജിനെ പിൻപറ്റിയവർക്കുള്ള മടക്കസ്ഥലം അള്ളാഹു പറയുന്നു, ലഅം ലഅന്ന ജഹന്നം, തീർച്ചയായും നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിൻക, നിന്നെക്കൊണ്ടും, വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടും നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് ദീർഘമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹു ഈ കാര്യം, ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച കാര്യവും, അതേപോലെ തന്നെ പിശാജ് ആദമിന് സാഷ്ടാംഗം നമിക്കാൻ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച കാര്യവും, ഇബ്ലീസ് വിസമ്മതിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ അഅ്റാഫിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്, അതുപോലെ സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ കഹ്ഫ് തുടങ്ങിയ സൂറത്തുകളിലൊക്കെ അത് പറയുന്നുണ്ട്. ഇതേ കാര്യം അവിടെയൊക്കെ അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. പിശാജ് അതിന് കാരണമായി പറഞ്ഞത്, ഞാൻ അതിന് ഒരുക്കമല്ല എന്ന് പറയാനുള്ള കാരണമെന്തായിരുന്നു? ഞാൻ അവനേക്കാൾ കേമനാകുന്നു, ഞാൻ അതിനു മാത്രം താഴ്ന്നവനല്ല എന്നൊക്കെയാണ് അവൻ അതിന് കാരണം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അവൻ്റെ അഹങ്കാര നിമിത്തം അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് അവൻ അർഹനായി. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ല ഉഗവി അന്നഹും അജ്മഈൻ, ഞാൻ അവരെല്ലാവരെയും വഴിപഴപ്പിക്കും, ഇല്ലാ ഇബാദക മിൻഹും ഉൽ മുഖ്ലസീൻ, അവരിൽ നിഷ്കളങ്കരായ ആളുകളെ ഒഴികെ. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞ കാര്യം 62-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ ലഅഹ്തനികന്ന ദുരിയ്യതഹു ഇല്ലാ ഖലീല. നീ ഒന്ന് എനിക്ക് കാണിച്ചുതാ, എന്നേക്കാൾ ശ്രേഷ്ഠനാക്കിയവനെ, ആദരിച്ചവനെ, ഞാൻ അവനെയും അവൻ്റെ സന്തതികളെയും എല്ലാവരെയും വഴിപഴപ്പിക്കും, കുറച്ച് പേരെ ഒഴികെ എന്നാണ് സൂറത്തുൽ ഇസ്രായിൽ അവൻ അള്ളാഹുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മെ ദുർമാർഗത്തിലേക്ക് നയിക്കാൻ തക്കം പാർത്തിരിക്കുന്നവനാകുന്നു പിശാജ്. ഏത് രംഗത്തായിരുന്നാലും, സ്വഭാവ രംഗത്തായിരിക്കാം, വിശ്വാസരംഗത്തായിരിക്കാം, അനുഷ്ഠാന രംഗത്തായിരിക്കാം, ഏത് രംഗത്തായിരുന്നാലും അത് നാം തിരിച്ചറിയുക. അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് വിനയാന്വിതരായിക്കൊണ്ട് നാം ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 81 മുതൽ 85 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതെ
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: അവിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല,
2: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 124 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 79 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസാ 124 മുതൽ 176 വരെയും സൂറത്തു മായിദ 1 മുതൽ 79 വരെയുമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ലോക പ്രശസ്തരായ കുഞ്ഞുകാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യിന എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ഖദ്ർ, സൂറത്തുൽ ബയ്യിന എന്നീ സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: വചനം 6.
3: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
2: അലം യജിദുക യതീമൻ ഫആവ,
3: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
2: വചനം 7.
3: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
2: വവജദക ദാല്ലൻ ഫഹദ,
3: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
2: വചനം 8.
3: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
2: വവജദക ഇലൻ ഫഅഗ്ന,
3: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. 1, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂ ത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്നു മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം 1-ാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2, നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി വൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3, അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർലി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
2: വചനം 9.
3: സഅമ്മ, എന്നിരിക്കെ അപ്പോൾ, അൽ യതീമ, അനാഥയെ, ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്.
2: വചനം 10.
3: വഅമ്മസ്സായില, അപ്പോൾ ചോദിക്കുന്നവനെ, ഫലാ തൻഹർ, നീ വിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്.
5: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
1: അള്ളാഹുവിനടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 11 അധ്യായം സൂറ ഹൂദിന്റെ 50 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ ഉംറാനി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം.

0: വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനവുമായി ഇന്നത്തെ തഫ്സീറു സഅദിയിൽ സൂറത്തു അലഖിലെ ഏതാനും വചനങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി ഇറങ്ങിയ വചനങ്ങൾ ഈ സൂറത്തിലാണ്, അതിൻ്റെ ആദ്യത്തെ ആയത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 19 ആയത്തുകളാണ്, വചനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് ഇൻഷാല്ലാ സൂറത്തുൽ അലഖ് നമ്മൾ മനസ്സിലാക്കുക. 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. തുടർച്ചയായി ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് കേൾക്കാം. ഇന്ന് 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായി നമുക്ക് സൂറത്തുൽ അലഖിലെ അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലഖ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ഖുർആനിക വചനം. ആ ഖുർആനിക വചനത്തിൻ്റെ ഇഖ്റ എന്ന് തുടങ്ങുന്ന ആ പാരായണമാണ് നമ്മൾ കേട്ടത്. വളരെ ഭംഗിയായി പാരായണം കേൾക്കുമ്പോൾ ആ ഖുർആനിനെ അതേ രൂപത്തിൽ പാരായണം ചെയ്യാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിലെ ആയത്തുകളിൽ ഉള്ള ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇഖ്റ ഖറഅ എന്ന വാക്കിൻ്റെ കൽപ്പനാരൂപമാണ്, ഖറഅ എന്ന ഫിഇലിൻ്റെ കൽപ്പനാരൂപമാണ് ഇഖ്റ എന്നുള്ളത്. നീ വായിക്കുക, ഓതുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ. അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ. ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്. ഇഖ്റ, നീ ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ്. അൽ അക്രം, ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്. അല്ലദി അല്ലമ, പഠിപ്പിച്ചവൻ. ബിൽ ഖലം, പേന കൊണ്ട്. അല്ലമൽ ഇൻസാന, മനുഷ്യന് അവൻ പഠിപ്പിച്ചു. മാലം യാലം, അവൻ അറിയാത്തത്. കല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലയത്ഗോ, അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു. അർആഹു, അവൻ തന്നെ കണ്ടതിനാൽ. അൻ റആഹു എന്നതാണ്, അർആഹു എന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു എന്ന്. ഇന്ന ഇലാ റബ്ബിക, നിശ്ചയമായും നിന്റെ റബ്ബിലേക്കാണ്. അർറുജഅ, മടക്കം. 1 മുതൽ 8 വരെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ മുഴുവനായിട്ടുള്ള, ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.
1: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു. തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം.
0: വിശുദ്ധ ഖുർആൻ 96-ാം അധ്യായം സൂറത്തുൽ അലഖിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കർത്ഥവും അതോടൊപ്പം അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇനി അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തഫ്സീറു സഅദിയിൽ വന്ന ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. ആ തഫ്സീറു സഅദിയുടെ വ്യാഖ്യാനക്കുറിപ്പുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അതുകൂടി നമുക്ക് ശ്രദ്ധിക്കാം.
2: ഖുർആനിലെ അദ്ധ്യായങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിച്ച അദ്ധ്യായമാണിത്. പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ

0: വന്നു. ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ നിയന്ത്രണങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവന് തന്നെ അവർക്കുള്ള കൽപ്പനാ നിരോധനങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെയും വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെടുന്നതിലൂടെയും നിർവഹിക്കപ്പെടുന്നത്. അതിനാലാണ് വായനക്കുള്ള കൽപ്പനയ്ക്ക് ശേഷം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടത്. പിന്നീട് അള്ളാഹു പറയുന്നു, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു, അധികരിച്ചതും വിശാലവുമായ വിശേഷണങ്ങളുള്ളവൻ, സൃഷ്ടികൾക്ക് നന്മയും ഔദാര്യവും ധാരാളമായി നൽകുന്നവൻ. പ്രസ്തുത ഔദാര്യത്തിൽപ്പെട്ടതാണ് വ്യത്യസ്ത വിജ്ഞാനങ്ങളെ അവൻ പഠിപ്പിച്ചു എന്നുള്ളതും. പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും മനുഷ്യനെ അള്ളാഹു പുറത്തെടുക്കുന്നത് യാതൊന്നും അറിയാത്തവനായിട്ടാണ്. അങ്ങനെ കാതും കണ്ണും ഹൃദയവും നൽകി വിജ്ഞാനത്തിൻ്റെ വഴികൾ അവന് സൗകര്യപ്പെടുത്തി കൊടുത്തു. തുടർന്ന് ഖുർആനും ഹിക്മത്തും അവനെ പഠിപ്പിക്കുകയും ചെയ്തു. ബാധ്യതകളെ നിർണയിക്കുകയും വിജ്ഞാനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പേന കൊണ്ടും അവനെ പഠിപ്പിച്ചു. പേന മനുഷ്യരിലേക്കുള്ള ഒരു ദൂതനായി തീരുകയും പ്രവാചകന്മാർക്ക് പകരം അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അള്ളാഹുവിന് സ്തുതി. ഇതിന് നന്ദിയോ പ്രത്യുപകാരമോ ചെയ്യാൻ മനുഷ്യൻ അശക്തനാണ്. ഉപജീവനം വിശാലമാക്കിയും ഐശ്വര്യം നൽകിയും അവൻ അവരെ അനുഗ്രഹിച്ചു. എന്നാൽ മനുഷ്യന് അവൻ്റെ അക്രമവും അവിവേകവും കാരണം തന്നെ അവൻ ഐശ്വര്യവാനായി കണ്ടാൽ അതിരുവിടുകയും അക്രമം കാണിക്കുകയും സന്മാർഗത്തിൽ അവൻ അഹങ്കരിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്നു. തൻ്റെ രക്ഷിതാവിലേക്കാണ് മടക്കം എന്നതിനെ അവൻ മറക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രവർത്തന ഫലത്തെ അവൻ ഭയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ സന്മാർഗത്തെ സ്വയം ഉപേക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈമാനിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം പോലും അവൻ തടയുന്നു.
1: വിശുദ്ധ ഖുർആനിലെ 96 അധ്യായം സൂറത്തുൽ അലഖിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതിൻ്റെ വാക്കർത്ഥങ്ങളും അതോടൊപ്പം തന്നെ മുഴുവനായിട്ട്
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേട്ടും

ൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ. കാത്തിരിക്കുക, അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറ തൗബ 30 മുതൽ 129 വരെ വചനങ്ങൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി പാരായണം ചെയ്യുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആനിലെ സൂറ തൗബ 30 മുതൽ 129 വരെ വചനങ്ങൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി പാരായണം ചെയ്തത്.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 46 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അള്ളാ 47-48 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീൽ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഇനി ഇസ്രായീല, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. പലപ്പോഴും ഓതിപ്പോകുന്നതൊക്കെ ഇസ്രായീല എന്നാണ്, ഇസ്രായീല, അങ്ങനെയല്ല, ഇസ്രായീല. ഉദ്കുറു നിഅമതിയല്ലതി, ഇസ്രായീല ഉദ്കുറു, ഉദ്കുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി, നിഅമതി, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ നിഅമതി യ, യ കൃത്യമായിട്ട് ഉച്ചരിക്കണം. നിഅമതി അല്ലതി, നിഅമതി അല്ലതി എന്ന് ഓതിപ്പോകരുത്, യ മാറിയിട്ട് ഹംസ വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഅമതിയല്ലതി, അല്ലതി അൻഅംതു, ഇവിടെയും മദ് മുൻഫസ്സിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാവുന്ന മദ്ദാണത്. ഇനി അൻഅംതു, അൻഅംതു, അൻഅംതു, കൃത്യമായിട്ട് നൂനിനെ വെളിവാക്കണം. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അൻഅംതു എന്ന് അൻഅംതു ഇങ്ങനെ ഓതരുത്, അൻഅംതു അല്ല, അൻഅംതു. അലൈക്കും വ അന്നി, അലൈക്കും വ, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി മീമിനെ പൂർണ്ണമാക്കണം. വ അന്നി, വ അന്നി, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുക്കും, ഫദ്ദ, ദ, ദാദിന് ശദ്ദുണ്ട്, കൃത്യമായിട്ട് മഖ്റജ് ശരിയാക്കണം. ദാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതോടൊപ്പം അത് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് കൃത്യമായിട്ട് ആ ഒരു മഖ്റജ് ശരിയാക്കുക തന്നെ വേണം. ഫദ്ദൽതുക്കും, ഓതിപ്പോകുന്നത് പലപ്പോഴും ഫദ്ദൽതുക്കും എന്നായിരിക്കും. ഫദ്ദൽതുക്കും അല്ല, ഫദ്ദ, ദ, ദ, ദീ, ദു, അദ്. ഫദ്ദൽതുക്കും അലൽ ആലമീൻ, അലൽ ആലമീൻ, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അലൽ ആലമീൻ എന്ന് ഓതരുത്, അലൽ ആലമീൻ. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. വത്തഖു, വത്തഖു, വത്തഖു, വത്തഖു അല്ല, വത്തഖു, വത്തഖു. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫിൻ്റെ ശബ്ദം. ഖാ, ഖി, ഖു, അഖ്. വത്തഖു യൗമൻ ലാ, യൗമൻ, തൻവീൻ, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന. യൗമൻ ലാ, യൗമൻ ലാ, യൗമൻ ലാ എന്നല്ല പറയേണ്ടത്, യൗമൻ ലാ. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ, തജ്സി നഫ്സുൻ, നഫ്സ് അല്ല, നഫ്സുൻ, ഖലഖല ചെയ്യരുത്, നഫ്സുൻ, നഫ്സുൻ അൻ നഫ്സിൻ. തൻവീനു ശേഷം ഐന് ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. നഫ്സുൻ അൻ, അൻ നഫ്സിൻ. സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം മുതമാസിലൻ എന്നാണ് അതിൻ്റെ പേര്, ഒരേ നൂനാണ്. അൻ നഫ്സിൻ, അൻ നഫ്സിൻ ഷൈആ. തൻവീന് ശേഷം ഷീന്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിക്കണം. അൻ നഫ്സിൻ ഷൈആ, ഷൈആ എന്ന് വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഷൈഔവല ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുക, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് മിക്സ് ചെയ്യുക. ഷൈഔവല
യുഖബലു യുഖ യുഖബലു യുഖ യുഖബലു മിൻഹ ഷഫാഅതു വല ഷഫാഅതു വല തൻവീനു ശേഷം വ ഇത് ഗാം ബിഗുന്ന മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗാം ചെയ്തുകൊണ്ട് മണിക്കുക ഷഫാഅതു വല ولا يؤخذ شفاعه ولا يؤخذ ഇവിടെ ഹംസയുടെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. കൽക്കല ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ ശബ്ദത്തിൽ കൊണ്ടുവരണം. ولا يؤخذ ولا يؤخذ منها عدل ولا عدل عدل ദാലിനെ കൽക്കല ചെയ്യണം. عدل عدل و عدل ولا تنوين ശേഷം വ ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ നക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദിലു വലഹും യുൻസറൂൻ വലഹും യുൻസ യുൻസ ഇഖ്ഫാ ബിഗുന്ന സ്വാദാണ്, അതുകൊണ്ട് മണിക്കലും സ്വരഭാരത്തിലായിരിക്കണം. സ്വാദ് ഇസ്തിഅലാ അക്ഷരമാണ്. വലഹും യുൻസറൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ മദ്ദ് ആയത്തിൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 47-48 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. കൃത്യമായ ജീവിത നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 11 അധ്യായം സൂറ ഹൂദിന്റെ 50 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ ഉംറാനി.

0: ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ സൂറ ബക്കറ 44 മുതൽ 46 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുദ്ധ ഖുർആനിലെ 43 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിലൊക്കെ വരാറുള്ള അബദ്ധങ്ങളും. അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് 44, 45, 46 ആയത്തുകളാണ്.

أتأمرون الناس، أتأمرون أت همزة يود أُچارنا مان يود شرديك عندد أتأمرون ينلا أودي عندد أتأمرون أتأمرون الناس ഇങ്ങനെ ഓതണം. അതെ മുറൂന ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അന്നാസ നൂന് ശദ്ദുണ്ട്, മണിക്കണം. ബിൽ ബിരി, പ്രിയമുള്ള ശ്രോതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിൽ ബിരി, ബിൽ ബിറി പറയരുത്, റാന് ശദ്ദ് കസർ, ബിൽ ബിറി അല്ല, ബിൽ ബിരി, ബിൽ ബിരി. തർക്കീഖാണ് ചെയ്യേണ്ടത് ശദ്ദുണ്ടെങ്കിലും. ധാരാളമായിട്ട് ആളുകൾ ബിൽ ബിറി എന്ന് പറയും, മിൻ ഷർറി പറയുന്ന പോലെ. ബിൽ ബിരി. വതൻസൗന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും വഅൻതും, ഇവിടെയൊക്കെ ഈ മണിക്കലൊക്കെ ഈ ഗുന്നയെല്ലാം ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും ഫ ആണ്, ശ്രദ്ധിക്കണം, അംഫു ആവരുത്. അൻഫുസകും വഅൻതും, ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നു. അൻഫുസകും വ, സാക്കിന മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഓക്കെ, അൻഫുസകും വ അൻതും തത്ലൂൻ, തത്തിന് സുക്കൂൻ, തത്ലൂന അല്ല പറയേണ്ടത്, തത്ലൂനൽ കിതാബല്ല, തത്ലൂന, തത്ലൂനൽ കിതാബ. അഫലാ തഅഖിലൂൻ, തഅഖിലൂൻ, ഐനും ഖാഫും ശ്രദ്ധിക്കണം, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ, തഅഖിലൂൻ. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഗൈനും ഖാഫും കഴിഞ്ഞുള്ള മുഗൾ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞാണ് ചെറുനാക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് ഖാഫ് വരുന്നത്, തഅഖിലൂൻ. അടുത്ത ആയത്തിൽ വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, വസ്തഈനു, വസ്തഈനു അല്ല, വസ്ത അല്ല, വസ്ത, ത, വസ്തഈനു, വസ്തഈനു ബിസ്സബ്രി. സ്വാദ് ശ്രദ്ധിക്കണം, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, ഇസ്തിഇലാന്റെ അക്ഷരമാണത്. അപ്പോൾ ബിസ്സബ്രി, സ, സ, ബിസ്സബ്രി. വസ്സലാഹ്, ഇവിടെയും സ്വാദ് ശ്രദ്ധിക്കുക, വസ്സലാഹ്, വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ വസ്സലാഹ്, വസ്സലാഹ്, വസ്സലാത്ത് എന്നല്ല, വസ്സലാത്ത് അങ്ങനെയല്ല, വസ്സലാഹ്. ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ടുള്ള വഖഫാണ് വേണ്ടത്. വ ഇന്നഹ നൂന് ശദ്ദ് മണിക്കണം. ലകബീറത്തുൻ, ലകബീറ, റ, ലകബീറത്തുൻ, ഇ തൻവീനു ശേഷം ഹംസ, ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. ലകബീറത്തുൻ ഇല്ല, إلا على الخاشعين, إلا على ال, إلا ع عين തൊണ്ടയുടെ മധ്യഭാഗം, إلا ألل പറയരുത്, إلا ألل എന്നല്ല, إلا على الخاشعين, خ തൊണ്ടയുടെ മുകൾ ഭാഗം, إلا على الخاشعين, خاشعين. അടുത്ത ആയത്ത് الذين يظنون انهم, الذين, الذين, الذين എന്ന ഹംസയെ കനപ്പിച്ച് പറയരുത്, അൽഹംദുലില്ലാഹി അല്ല, അൽഹംദുലില്ലാഹി. അതുപോലെ الذين, الذين, الذين, ذال ശ്രദ്ധിക്കണം, സി അല്ല, ذال, الذين يظنون, ظ, ظي, ظو, اظ, അവ്, യളുന്നൂന, യളുന്നൂന എന്നാണ് അധികം ആളുകളും ഓത്, യളുന്നൂന. വാദിൻ്റെ ഉച്ചാരണമൊന്നും അധികം ആളുകൾക്കും അറിയില്ല, പ്രത്യേകിച്ചും തജ്വീദ് നിയമങ്ങളൊന്നും പഠിക്കാത്ത സാധാരണക്കാരിങ്ങനെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കുക. യളുന്നൂന, നൂന് ശദ്ദ് മണിക്കണം. യളുന്നൂന അന്നഹും, ഇവിടെയും നൂന് ശദ്ദ്, ഹുന്ന ചെയ്യണം. അന്നഹും മുലാഖു, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുതമാസിലൈൻ, മണിക്കണം, ഒറ്റ മീമാക്കി ഉച്ചരിക്കണം. അന്നഹും മുലാഖു, മുലാഖു റബ്ബിഹിം, വഅന്നഹും നൂന് ശദ്ദ്, ഗുന്ന ചെയ്യണം, ഇലൈഹി റാജിഊൻ, റാജിഊൻ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, അവസാനത്തിൽ മദ് ആരിദ്, ഒരു സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بهم وأنهم إليه راجعون. സൂറത്തുൽ ബഖറയിലെ 44, 45, 46 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത് തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബഖറയിലെ 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
1: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിൻ്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
2: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
3: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക അൽ ബലാഉൽ മുബീൻ,
0: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
1: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
2: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദികെട്ടവരാണ്.
3: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
0: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
1: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
2: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തു നിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
6: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 2-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. സ്വാഫാത്തിലെ തുടക്കത്തിൽ തന്നെയുള്ള സത്യവചനങ്ങൾ, അള്ളാഹു സത്യം ചെയ്തു പറയുന്ന വചനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ എടുത്തു പറയുന്നൊരു കാര്യം, സത്യവുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ കാഴ്ചപ്പാട്, അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റാരുടെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഏത് സൃഷ്ടികളെക്കൊണ്ടും അവൻ സത്യം ചെയ്യാം. മാത്രമല്ല, അള്ളാഹു അവൻ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കൊണ്ട്, സൃഷ്ടിയെക്കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ അത് ഏറെ മഹത്തരമാകുന്നു, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാകുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മുഫസ്സിറീങ്ങൾ പറയുന്നു, ലിഅന്നൽ ഖസമ ഫീഹി മഅന തഅദീം. സത്യത്തിൽ, സത്യം ചെയ്യുന്നതിൽ ഒരു ആദരിക്കലുണ്ട്, ബഹുമാനിക്കലുണ്ട്, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തലുണ്ട്. വലാ യജൂസു തഅലീമുൽ മുത്ലഖു ഇല്ലാ ലില്ലാഹിൽ അലിയിൽ അദീം. അതുകൊണ്ട് തന്നെ ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെയല്ലാതെ ആ തരത്തിൽ നമുക്ക് മഹത്വപ്പെടുത്താൻ, തഅലീമാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. ആരെങ്കിലും അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് എൻ്റെ പിതാവാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ ബദരീങ്ങളാണ് സത്യം, അല്ലെങ്കിൽ മുഹിയദ്ദീൻ ഷെയ്ഖാണ് സത്യം എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളെ കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി പറയുന്നു, ആരെങ്കിലും അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മറ്റൊരു ഹദീസിൽ കാണാം, ഫലാ തഹലിഫൂ ബി ആബായിക്കും വലാ അബ്നായിക്കും വലാ ഉമ്മഹാത്തിക്കും. നിങ്ങൾ നിങ്ങളുടെ പിതാക്കളുടെ പേരിലോ നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിലോ നിങ്ങളുടെ മാതാക്കളുടെ പേരിലോ സത്യം ചെയ്യരുത്. വലാ തഹലിഫൂ ബിൽ അംബിയാ. നിങ്ങൾ പ്രവാചകന്മാരുടെ പേരിൽ പോലും സത്യം ചെയ്യാൻ പാടില്ല. വലാബിൽ ഔലിയായി, അതേപോലെ തന്നെ ഔലിയാക്കളുടെ പേരിലും സത്യം ചെയ്യരുത്. വൈദാ ഹലഫ്തും ഫഹ്ലിഫു ബില്ലാഹി അസ്സവജൽ, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക. അതുപോലെ തന്നെ സത്യവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നൊരു കാര്യം, അൻ അല്ലാഹ ലാ യഹ്ലിഫു ബിഷൈഇൻ മിൻ ഖൽഖിഹി, അല്ലാ തൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ, ഇല്ലാ കാന ഹാദ ശൈ മിൻ അഅലമി ആയാതി, ആ വസ്തു, ആ സൃഷ്ടി ഒരു വലിയ ദൃഷ്ടാന്തമായിരിക്കും, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും. അതും നമുക്ക് സത്യവചനങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. വസ്വാഫാതി സ്വഫ, ഫസാജിറാതി സജറ, ഫത്താലിയാതി ദിക്ര എന്ന് പറഞ്ഞതിന് ശേഷം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സ്ഥാപിക്കുന്ന കാര്യം,
7: ഇന്ന ഇലാഹകും ലവാഹിദ്,
6: നാലാമത്തെ വചനം അങ്ങനെയാണ്, ഇന്ന ഇലാഹകും, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ,
7: ലവാഹിദ്,
6: ഏകൻ തന്നെയാകുന്നു, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു.
7: ഹാദാ ഹുവ ജവാബുൽ ഖസം,
6: വദാലിക അന്നൽ മുശ്രിക്കീന കാനു യുൻകിറൂന അൻ യകൂന ഇലാഹു വാഹിദ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സത്യം ചെയ്തു പറഞ്ഞ് സ്ഥാപിച്ചത്? കാരണം ബഹുദൈവ വിശ്വാസികൾ ഇത് അംഗീകരിക്കാത്തവരായിരുന്നു, ഇത് നിരാകരിക്കുന്നവരായിരുന്നു. ആരാധ്യൻ ഏകനാവുക എന്നത് അവർ അംഗീകരിക്കാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തു സ്വാദിൽ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്,
7: അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്.
6: അജഅലൽ ആലിഹത, അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാധ്യന്മാരെ ആക്കുകയാണോ ഇലാഹൻ വാഹിദ, ഒരേ ഒരു ആരാധ്യൻ എന്ന് പറഞ്ഞാൽ പല ആരാധ്യന്മാരെയും അവർ സങ്കല്പിച്ചിരുന്നു. ആ ആരാധ്യന്മാരെ ഒക്കെ മാറ്റിയിട്ട് ഒരേ ഒരു ആരാധ്യനെ സ്ഥാപിക്കുകയാണോ? ഇന്ന ഹാദാല ശൈഉൻ ഉജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാകുന്നു. അപ്പോഴാണ് ഫഅഖ്സമ അല്ലാഹു തആല അലാ വഹദാനിയതിഹി ഫഖാൽ ഇന്ന ഇലാഹകും ലവാഹിദ്, അല്ലാഹു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സത്യം ചെയ്ത് സ്ഥാപിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു. ഇന്ന ഇലാഹുക്കും ഇലാഹക്കും യഅനി അയ്യുഹന്നാസ് ലവാഹിദുൻ, ഇന്ന ഇലാഹക്കും എന്ന് പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹേ മനുഷ്യരേ എന്നതാണ്. ലവാഹിദുൻ, ഏകൻ തന്നെയാകുന്നു, അതായത് ലാ ഷരീക ലഹു, ഏകനാണെന്ന് പറഞ്ഞാൽ അവന് പങ്കുകാരില്ല. വൽ വാഹിദുൽ അഹദ്, അവൻ ഏകരിൽ ഏകനാകുന്നു, ഒരുവൻ മാത്രമാകുന്നു. അതാണ് നിങ്ങളുടെ ആരാധ്യൻ ഏകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാപരമായി ഇലാഹ് എന്ന പദം ഫിആൽ വസ്നിലുള്ള ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ബിമഅന മഫ്ഊൽ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ശക്തി എന്നാണ്. മഅലൂഹ് എന്നാണ് ഉദ്ദേശം. വൽ മഅലൂഹു ഹുവല്ലദീ യുഅബദു മഹബ്ബതൻ വതഅലീമൻ, യഥാർത്ഥത്തിൽ ഭാഷയിൽ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവം ആദരവോടുകൂടി ഏതൊരു ശക്തിയെ ഒരാൾ അവലംബിക്കുന്നുവോ അതാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ. ഫബി മഹബ്ബത്തിഹി യഖൂമുൽ ഇൻസാനു ബിഫിഇലിൽ അവാമിർ, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് മനുഷ്യൻ അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അവന് കാരണം, അഥവാ അള്ളാഹുവിനോടുള്ള അതിരട്ട സ്നേഹം. വബി തഅലീമിഹി, അതേപോലെ തന്നെ അവ അള്ളാഹുവിനോടുള്ള ബഹുമാനം കാരണം, യൻതഹി അനിൻ നവാഹി, അള്ളാഹ വിലക്കിയ കാര്യം മനുഷ്യൻ ഉപേക്ഷിക്കുന്നു. ഇന്ന മഅബൂദക്കും അയ്യുഹന്നാസ് ലവാഹിദുൻ ലാ ഷരീകല, അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ വചനത്തിൽ പറയുന്ന കാര്യം, ഹേ മനുഷ്യരെ, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ മാത്രമാകുന്നു, പങ്കുകാരൻ ഇല്ലാത്തവനാകുന്നു. ഇത് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന, ഖുർആനിൻ്റെ അനുയായികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ശരിയായി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തിൻ്റെ പല അംശങ്ങളും അള്ളാഹു അല്ലാത്ത പലരിലും അർപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ദുആകൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുകയും ഞങ്ങൾ ആ ശക്തികൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, അവർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കുമെന്നേ വിശ്വസിക്കുന്നുള്ളൂ എന്ന ന്യായം പറയുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ഏത് കാര്യവും മറ്റേത് ശക്തിക്ക് നമ്മൾ നൽകിയാലും ആ ശക്തിയെ ഇലാഹാണെന്ന് പേരിട്ട് വിളിക്കേണ്ടതില്ല. ആ ഇബാദത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട കാര്യം മറ്റു ശക്തികൾക്ക് സമർപ്പിക്കുന്നതിലൂടെ അവർ നമ്മൾ ഇലാഹാക്കി മാറ്റി. ഈ ഗൗരവം മുസ്ലിം സമുദായത്തെ, പാമര ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് ഈ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുമ്മ സക്കറഹും ബി ദലീലി വഹദാനിയതിഹി, പിന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അള്ളാഹു തെളിവ് പറയുന്നു. ഫിൽ ഉലൂഹിയ, അല്ലാ ഇലാഹാണെന്നതിൽ അല്ലെങ്കിൽ ഉലൂഹിയത്തിൽ അവൻ ഏകനാണെന്ന കാര്യം അല്ല സ്ഥാപിക്കുകയാണ്. അതെന്താ? വഹുവ വഹദാനിയതുഹു ഫിർ റുബൂബിയ, അല്ല റബ്ബാണ്, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. ലി അന്നഹും കാനൂ മുഖിറീന ബി തൗഹീദി റുബൂബിയ, അല്ലാഹു അല്ലാത്ത പലരെയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ പോലും പൂർവ്വകാലത്ത് പോലും റബ്ബ് അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു, ആ റബ്ബ് അല്ലാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ, ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു ആവർത്തിച്ച് പറയുന്നത്. ഇത് തിരിച്ചറിയാതെ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ആരാധനയിലും പ്രാർത്ഥനയിലും ഇബാദത്തിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കിടയിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് യൂസുഫിൽ പ്രത്യേകം പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ പങ്കുചേർത്തിട്ടല്ലാതെ. ഈ ഒരവസ്ഥ വിശ്വാസികൾക്കിടയിൽ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയുന്ന കാര്യമാകുന്നു. മാത്രമല്ല, ഇന്നും തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ നേർക്കുനേരെ തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ രോഗം മാറ്റിത്തരണേ, ഞങ്ങൾക്ക് ഇന്ന പ്രയാസം നീക്കിത്തരണേ എന്ന് പച്ചയായി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾ ഈ വിളിക്കപ്പെടുന്ന ആളെ, അത് പ്രവാചകനെയാകട്ടെ, ഏത് വലിയനെയാകട്ടെ, ഏത് ഷെയ്ഖിനെയാകട്ടെ, അവർക്ക് ഞങ്ങൾ ഇലാഹ് എന്ന വിശേഷം ഞങ്ങൾ നൽകുന്നില്ല, ഞങ്ങൾ അവരെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അത്തരമൊരു പ്രാർത്ഥനക്കുള്ള അവകാശമോ അനുവാദമോ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഏത് ശക്തികളോട് നിങ്ങൾ ചെയ്താലും, ആവശ്യങ്ങൾ ചോദിച്ചാലും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് ശിർക്കാവുകയില്ല എന്ന് അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 117-ാമത്തെ വചനം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. വമൻ യദുഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിന് പുറമേ മറ്റു ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലാ ബുർഹാന ലഹു ബിഹ്, അവർക്കതിന് യാതൊരു പ്രമാണവും ഇല്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹ്, അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു, അല്ലാഹ് അവരുടെ വിചാരണ ചെയ്യും. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, തീർച്ചയായും ഇത്തരം നിഷേധികൾ അവർ വിജയിക്കുകയില്ല എന്നാണ് അള്ളാഹു ഗണ്ഡിതമായി ഖുർആനിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, മുമ്പ് കാലത്തുണ്ടായിരുന്ന വിശ്വാസങ്ങളെ പൊടി തട്ടിയെടുത്ത് ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തൗഹീദ് സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ആളുകളെ പോലും ശിർക്ക്

0: റബ്ബുൽ മഷാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും അതുപോലെ തന്നെ ഉദയസ്ഥാനങ്ങളുടെയും റബ്ബ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ ഉലൂഹിയത്തിനെക്കുറിച്ച് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്ന് പറയുന്ന വചനങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് എടുത്തു പറയുന്നത് ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. വല ഇൻ സഅൽതഹും, നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, വസഖറ അശ്ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവർ പറയും അള്ളാഹുവാണെന്ന്. ഇത് ഒരു സ്ഥലത്തല്ല, സൂറത്ത് സുഖ്റുഫിൽ കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. നീ അവരോട് ചോദിച്ചാൽ ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവർ പറയും അല്ലാഹ്, അള്ളാഹുവാണെന്നവർ ഉറപ്പിച്ചു പറയും. അള്ളാഹുവിൻ്റെ ചോദ്യം, ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? അഥവാ സൃഷ്ടാവ് അള്ളാഹുവാണെന്നിരിക്കെ ആ സൃഷ്ടാവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തും അതേപോലെ തന്നെ പ്രാർത്ഥനയും മറ്റു പലരിലേക്കും അർപ്പിക്കാൻ പിന്നെ എന്ത് ന്യായമാണുള്ളത്? സൂറത്ത് സുഖ്റുഫിലെ 87-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നു, ഫകാനു മുഖിദ്ദീന ബി അന്നൽ ഖാലിഖ വാഹിദുൻ, അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു സൃഷ്ടാവ് ഏകനാകുന്നു. അള്ളാഹു പറയുന്നു അതുകൊണ്ട് തന്നെ, ഫഅൽസമഹുമുല്ലാഹു തആല ബിഹാദൽ ഇഖ്റാറ ബിതൗഹീദിർ റുബൂബിയ അൻ യുഖിറു ബിതൗഹീദുൽ ഉലൂഹിയ. സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹുവാണെങ്കിൽ പിന്നെ ആ അള്ളാഹുവിനെ മാത്രമല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? മറ്റാരാണ് പിന്നെ ആരാധനയും പ്രാർത്ഥനയും അർഹിക്കുന്നത് എന്നാണ് ഇത്തരം വചനങ്ങളിലൂടെ അള്ളാഹു എടുത്തു പറയുന്നത്. മാത്രമല്ല, തൗഹീദ് സ്ഥാപിക്കുന്ന വചനങ്ങൾ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. പല ഉദാഹരണ സഹിതം പല ഉപമകളിലൂടെ ഖുർആൻ തൗഹീദ് സ്ഥാപിക്കുന്നു. അതേപോലെ തന്നെ റുബൂബിയത്തിന് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിനെ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മഴ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നത് പോലും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അള്ളാഹുവാണെന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളെ വഴിതിരിച്ചുവിടുന്നു? ഇത് ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഈ അധ്യാപനം ശരിയായി ഉൾക്കൊള്ളാൻ, ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിനെ ശരിയായി മനസ്സിലാക്കാൻ നാം തയ്യാറാവുക, നമ്മുടെ സഹോദരങ്ങളിലേക്ക് ആ സന്ദേശം കൈമാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. സൂറത്തുൻ നംലിൽ അള്ളാഹു പറയുന്നു, ഖുലിൽ ഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹി ലദീന സ്തഫ. നബിയെ പറയുക, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, അല്ലാ തെരഞ്ഞെടുത്ത അവൻ്റെ ദാസന്മാരുടെ മേൽ അവൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹു ഖൈർ, അല്ലാഹുവാണോ ഉത്തമൻ, അമ്മാ യുഷ്രികൂൻ, അതല്ല അവർ പങ്കുചേർക്കുന്നവരാണോ. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, അതല്ല ആകാശങ്ങളും ഭൂമിയും ആരാണ് പടച്ചത്? ഈ തരത്തിൽ കുറേ ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്കിതൊക്കെ ആര് ഉണ്ടാക്കി തന്നു എന്ന്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ എന്തേ ആരാധിക്കാത്തത്? അവന് നിങ്ങൾ എന്തുകൊണ്ട് പങ്കു ചേർക്കുന്നു? സഹോദരന്മാരെ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സ്.

0: അറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ഫുആദ് സനീൻ ബിൻ ഉമർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മിൻ ബഅദ്. ഏറെ പ്രിയങ്കരരായ കുട്ടികളെ, മക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ആയിഷ ദിയ.
2: ആയിഷ ദിയ അല്ലേ. മോൾ എവിടുന്നാ വിളിക്കുന്നത്? മോളെ എവിടുന്നാ വിളിക്കുന്നത്?
3: കോഴിക്കോട്.
2: കോഴിക്കോട്. കോഴിക്കോട് എവിടുന്നാ?
3: പൂനൂര്.
2: പൂനൂര് അല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: അഞ്ചില്.
2: അഞ്ചില് അല്ലേ. അപ്പോ ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? എന്താണ്? ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടോ?
3: ഒരു വട്ടം
2: വിളിച്ചുള്ളൂ. ഓക്കെ, അപ്പൊ അന്ന് എന്തായിരുന്നു സമ്മാനം കിട്ടിയിരുന്നോ? മാഷാല്ലാ. അപ്പോ ഇന്നാലെ ഇന്ന് നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കല്ലേ? മാഷാല്ലാ. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് ഉത്തരം പറഞ്ഞാൽ പറയണ്ടേ? എന്നിട്ട് സമ്മാനം വാങ്ങണ്ടേ? ഇൻഷാല്ലാ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അതിന്റെ ബാക്കി ഓതിക്കോളൂ.

0: فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ابتلاه فقدر عليه رزقه فيقول ربي أهانن.
1: ഓക്കെ മോള, മതി മതി മോള, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആയിഷ മോള് ആദ്യത്തെ ഒരു ചോദ്യത്തിന് വളരെ മനോഹരമായ പാരായണത്തിലൂടെ ഉത്തരം നൽകിയിട്ടുണ്ട്. സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നുള്ള വാർത്ത കേട്ടില്ലേ? സ്കൂൾ തുറക്കണോ? തുറക്കണോ അതോ ഓൺലൈൻ ക്ലാസ് തന്നെ മതിയോ? തുറക്കണം ഇൻഷാല്ലാ. അപ്പോ എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല്ലാ. അപ്പോ ഇൻഷാല്ലാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഒരായത്ത് ഇവിടുന്ന് പാരായണം ചെയ്യും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. റെഡിയല്ലേ? ഓക്കെ.
2: വഹും അലാമാ യഫഅലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്.
1: സൂറത്തുൽ ബുറൂജ് എന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ? സൂറത്തുൽ ബുറൂജ് ഉറപ്പാണോ? 101% ഉറപ്പാ? ആയിക്കോട്ടെ. എന്നാലേ ഉത്തരം തെറ്റല്ല, ശരിയാണ് കേട്ടോ. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. പേടിച്ചോയോ? ചെറുതായിട്ട് തെറ്റിപ്പോയെന്ന് വിചാരിച്ചോ? നമ്മൾ പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താക്കരുത്, എന്നൊരു സംശയം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇൻഷാല്ലാ. അപ്പോ ലാസ്റ്റത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഈ ആയത്തുകൾ സൂറത്തുൽ ഇൻഫിത്താർ എന്ന ഉത്തരം ശരിയാണ്. അങ്ങനെ മാഷാല്ലാ ആയിഷ മോള് 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞു, സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോ ഇൻഷാല്ലാ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും മോള് എത്ര ജൂസ് ഖുർആൻ പഠിച്ചിട്ടുണ്ട്? എത്ര ജൂസ്? മാഷാല്ലാ ബാറക്കല്ലാഹു ഫിക്. ഇനിയും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഈ എപ്പിസോഡിലെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് സിയാദ്. മോനെ എവിടെ വിളിക്കുന്നത്? എവിടെ? താനൂര്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സില്. ഓക്കെ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? എന്താണ്? വിളിച്ചിട്ടുണ്ട് അല്ലേ. സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. എന്നാലേ നമ്മളെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ ഇൻഷാല്ലാ. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒരായത്ത് ഓതും അത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം.
2: വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നതു ഉസ്ലിഫത്.
1: ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ് എന്ന് പറയണം.
2: وإذا الجحيم سعرت وإذا الجنة أزلفت.
1: ഹലോ, ഒരായത്തും കൂടെ ഓതാന് പറ്റൂലോ? രണ്ടായത്തോ ഇല്ലേ? ഒന്നുകൂടെ ആലോചിച്ചോക്ക് മോനെ, ആലോചിച്ചോക്ക് കിട്ടുന്നുണ്ടോ?
2: وَإِذَا الْجَحِيمُ سُعِّرَتْ وَإِذَا الْجَنَّةُ أُزْلِفَتْ.
1: ഓർമ്മ കിട്ടുന്നുണ്ടോ? എങ്ങനെ
0: എങ്ങനെ
1: ഓപ്ഷൻസ് ഇല്ല മോനൊരു ഉത്തരം പറഞ്ഞു നോക്കാം, നമുക്ക് ശരിയാവാൻ നോക്കാം.

0: മോന്റെ സ ആ ഫജർ എന്ന ഉത്തരം ശരിയല്ല. ഇൻഷാ അല്ലാ അടുത്തൊരു പ്രാവശ്യം വിളിക്കും, നമുക്ക് ശരിയാക്കാം. ശരി ഉത്തരം സൂറത്തു. ഒന്നുകൂടി പറയുന്നുണ്ടോ? ഇത് മാർക്ക് കൂട്ടായിട്ട് പരിഗണിക്കൂല, എന്നാലും മോനിക്ക് പറയാം. സൂറത്തു തക്വീർ ആണ് ശരി ഉത്തരം കേട്ടോ. ഓക്കെ, സൂറത്തു തക്വീർ എന്നുള്ളതാണ് ശരി ഉത്തരം. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ നന്നായി ഉഷാറായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഈ എപ്പിസോഡിലെ അടുത്തൊരു കോളറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മറിയം ബിൻതി യാസിർ.
0: മറിയം ബിൻതി യാസിർ എവിടുന്നാ വിളിക്കുന്നത്?
1: നിലമ്പൂർ ചുങ്കത്തറ.
0: നിലമ്പൂർ ചുങ്കത്തറ അല്ലേ. മോള് മുമ്പ് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അല്ലേ?
1: ആ വിളിച്ചിട്ടുണ്ട്.
0: ഓക്കേ ഓക്കേ. അപ്പോ സമ്മാനം കിട്ടിയിരുന്നോ?
1: ആ കിട്ടിയിട്ടുണ്ട്.
0: ഇൻഷാല്ലാ. അപ്പോ നമ്മളിന്ന് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കല്ലേ? ഇൻഷാല്ലാ. ചോദ്യം ഇതാണ്. ഇത് ഈ ആയത്തെ ഏത് സൂറത്തിലാണ്? ثم أماته فأقبره. ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. പെട്ടെന്ന് ഉത്തരം പറയുക.
1: ക്ലൂ ഉണ്ടോ?
0: ഈ ആയത്തിന് ക്ലൂ തരാൻ പറ്റൂല. ഈ സൂറത്തിലെ 40 ആയത്തുകളുണ്ട്. പിന്നെ ഈ സൂറത്ത് മക്കിയ സൂറത്താണ്. ഓക്കേ, വേഗം പറയണം, നമുക്ക് സമയം കുറവാണ്.

0: ത്വാരിഖാണോ?
1: സൂറത്തു ത്വാരിഖ് എന്ന ഉത്തരം തെറ്റാണല്ലോ. എന്താ ചെയ്യാ? സൂറത്തു ത്വാരിഖ് എന്ന ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഏതാണെന്ന് അറിയോ? ശരി ഉത്തരം ഏതാണ് എന്ന്? എന്നാലും ശരി ഉത്തരം ഞാൻ പറയാം. ശരി ഉത്തരം സൂറത്തു അബസയാണ്. സൂറത്തുൽ അബസ എന്നുള്ളതാണ് ശരി ഉത്തരം. സാരില്ല, മോനോട് ചെറുതായിട്ട് എന്തായിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത തവണ ഉഷാറാക്കാം. നന്നായി പഠിച്ചിട്ട് വീണ്ടും വിളിക്കട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി പീസ് ഖുർആൻ റേഡിയോ ആരംഭിച്ചിട്ടുള്ള ഖുർആൻ റേഡിയോ ടെലിക്യൂസ് വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. പങ്കെടുത്തവർ ആയിഷ വി എ, മുഹമ്മദ് സിയാദ്, മറിയം ബിൻ യാസിർ. അവതരിപ്പിച്ചത് ഫുആദ് സനീൻ ബിൻ ഒമർ.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറ ബക്കറ 42-43 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദു ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 41 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 42-43 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: ولا تلبسوا الحق بالباطل وتكتموا

ولا تلبسوا الحق بالباطل ولا تلبسوا الحق. ഇവിടെ അൽ ഹഖ്ഖ, ഹഖ്ഖ എന്നതിലെ ഹാവും ഖാഫും ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ഹഖ്ഖ എന്ന് പറഞ്ഞത് ولا تلبسوا الحق എന്നല്ല, ولا تلبسوا الحق. ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്, ആ അക്ഷരം വരുന്ന സ്ഥലം. അതുപോലെ ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം, അഥവാ ഹാവും ഖൈനും എല്ലാം കഴിഞ്ഞ് തൊട്ട് മേലെയാണ് ഖാഫിൻ്റെ ആ ഒരു ശബ്ദം വരുന്ന ആ ഒരു മഖ്റജ്. അപ്പോൾ അൽ ഹഖ്ഖ, ഹഖ്ഖ, ഹഖ്ഖ ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ബിൽ ബാത്തിലി, ബിൽ ബാത്തിലി. ഇവിടെയൊക്കെ ഓതിപ്പോകുമ്പോൾ പലപ്പോഴും ബിൽ ബാത്തിലി എന്നാണ് പറയുക. ത പോലെ പ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഈ തുബാക്ക് എന്ന ആ ഒരു സിഫത്ത്, ആ ഒരു വിശേഷണം അതിന് പ്രത്യേകം കൊണ്ടുവരണം. പ എന്ന അക്ഷരത്തിന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണത്. അപ്പോൾ ബിൽ ബാത്തിലി, ബിൽ ബാത്തി, തി, ത, തി, തു, അത്ത്, അത്ത്. ബിൽ ബാത്തിലി വതക് തുമുൽ, വതക് ക, കി, കു, അക്, വതക്, വതക് തുമുൽ, വതക് തുമുൽ ഹഖ്ഖ, വതക് തുമുൽ ഹഖ്ഖ. ഇവിടെയും അൽ ഹഖ്ഖ എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. വതക് തുമുൽ ഹഖ്ഖ വഅൻതും, വഅൻതും. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന വഅൻതും. സാക്കിന നൂന് ശേഷം ത വന്നു, ഇഖ്ഫാവിൻ്റെ അക്ഷരമാണ് ത. അപ്പോൾ അവ്യക്തമാക്കി മണിക്കണം. വഅൻതും തഅലമൂൻ, ത ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഐനും ഹാവുമാണ് തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജുള്ളത്. അപ്പോൾ തഅലമൂൻ, തഅലമൂൻ ഇങ്ങനെ ഓതണം. തഅലമൂൻ എന്ന് ഹംസ ആവരുത്, തഅലമൂനല്ല, തഅലമൂൻ, തഅലമൂൻ. അടുത്ത ആയത്തിൽ വഅഖീമുസ്സലാത, വഅഖീമുസ്സലാത. ഖാഫ് നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞിട്ടുള്ള ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖീമു, വഅഖീമുസ്സലാത. സ്വാദ്,

വർക്കഊ. തക്രീർ എന്നാണ് അതിൻ്റെ ആ ഒരു പേര് സിഫത്തിന്. റർ എന്ന ശബ്ദം കൂടുതൽ ഉണ്ടാവരുത്, പിടപ്പിക്കുക എന്ന് പറയും. അപ്പോൾ വർക്കഊ എന്നാണ് പറയേണ്ടത്. അവിടെയും അയിന് ഉണ്ട്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിനിൻ്റെ മഹ്റജ്. ശ്രദ്ധിച്ചു പറയണം, വർക്കഊ എന്നല്ല ഓതേണ്ടത്, വർക്കഊ എന്ന് ഓതിപ്പോവരുത്. ഇതൊക്കെ സാധാരണ നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ധാരാളമായിട്ട് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം അയിന്. ഇവിടെ ശബ്ദുണ്ട്, എന്നാൽ പോലും റീൻ എന്ന് പറയരുത്. ആ തക്രീർ എന്ന സിഫത്ത് ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ മതി. ഇതിലുള്ള മദ്ദ് അവസാനത്തിൽ, ആയത്തിൻ്റെ അവസാനത്തിലുള്ള മദ്ദ് മദ് ആയിരുന്നു സുക്കൂൻ എന്ന് പറഞ്ഞാൽ മഅറാക്കിഈന. തൊട്ടുമേലെ തഅലമൂന, നൂന് ഫതഹാണുള്ളത്. അപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത് റാക്കിഈൻ, അതുപോലെ തഅലമൂൻ, ഫതഹനെ സുക്കൂനാക്കുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ അലിഫാവട്ടെ, വാവട്ടെ, യാ ആവട്ടെ, ഇതിന് ശേഷം സുക്കൂൻ വന്നാൽ എന്തായി? 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദായി. ഇവിടെ നമ്മൾ നിർത്തുന്നതിനാൽ സുക്കൂൻ വരുന്നു. മഅറാക്കിഈന എന്നുള്ളത് മഅറാക്കിഈൻ, നൂന് സുക്കൂൻ വരുന്നു നിർത്തുന്നതിനാൽ, വഖഫ് ചെയ്യുന്നതിനാൽ. അതുകൊണ്ടാണ് മദ്ദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറയുന്നത്. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 42-43 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ പരമാവധി നന്നായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് തെറ്റുകളൊന്നുമില്ലാതെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 42-43 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ആയിരങ്ങൾ ഒരുമിച്ച് അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്ന വിശുദ്ധ നിമിഷങ്ങളിലെ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: യാ അയ്യുഹൻ നബിയ ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമാവാഹും ജഹന്നം وبئس المصير يحلفون بالله ما قالوا

يكسبون. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل

بالقعود أول مرة فاقعدوا مع الخالفين ولا تصل على

0: الله
1: الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 73 മുതൽ 93 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്

0: أحد.
1: الله
2: الله أكبر.
3: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൽ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ റഅദിലെ 7 മുതൽ 9 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്. ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്ന ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

മാഷാ അല്ലാ, ജസക്കല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ. തൻസീൽ ഷെയ്ഖ് ആദിൽ റയ്യാൻ സൂറ സുഖ്റഫ് മുതൽ സൂറ അഹ്കാഫ് വരെ. പാരായണം അഷ്ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മുംതാസ് യാനി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ സുഖ്റഫ്, സൂറ അഹ്കാഫ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ആദിൽ റഹ്യാൻ.

മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
1: അധ്യായം 96, സൂറത്തുൽ അലഖ്, ഭ്രൂണം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സൂറത്ത്. തിരുമേനിക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അതോടുകൂടിയാണ്. ഇമാം അഹ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവത്തിന്റെ സംഗ്രഹം ഇപ്രകാരമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ആദ്യമുണ്ടായത് യഥാർത്ഥമായി പുലരുന്ന സ്വപ്നങ്ങൾ കാണലായിരുന്നു. പിന്നീട് ജനങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അവിടുന്ന് ഹിറാമല ഗുഹയിൽ ചെന്ന് കുറേ ദിവസങ്ങളോളം വീട്ടിലേക്ക് വരാതെ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ തീരുമ്പോൾ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് അത്ര നാളത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഗുഹയിൽ വെച്ച് ആ യഥാർത്ഥം സംഭവിച്ചു. മലക്ക് വന്നു, ഞാൻ ജിബ്രീലാണെന്നും താങ്കൾ ഈ സമുദായത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സന്തോഷവാർത്ത അറിയിച്ചു. അനന്തരം മലക്ക് ഇഖ്റ ഓതുക എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഓതുന്നവനല്ല. തിരുമേനി പറയുകയാണ്, അപ്പോൾ എനിക്ക് വിഷമം അനുഭവപ്പെടുമാറ് മലക്ക് എന്നെ കൂട്ടിപ്പിടിച്ചു. പിന്നീട് എന്നെ വിട്ടുകൊണ്ട് ഓതുക എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ ഓതുന്നവനല്ല, അഥവാ എനിക്ക് ഓതാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാനും പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും അദ്ദേഹം അങ്ങിനെ എന്നെ കൂട്ടിപ്പിടിച്ചു വിടുകയുണ്ടായി. എന്നിട്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ് എന്നു തുടങ്ങി അല്ലമഹു മാലം യാലം എന്നീ 1 മുതൽ 5 കൂടിയ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു തന്നു. അനന്തരം തിരുമേനി വിറച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് എനിക്ക് വസ്ത്രമിട്ട് പുതച്ചു തരുവീൻ, പുതച്ചു തരുവീൻ, ജമ്മിലൂനി, ജമ്മിലൂനി എന്ന് പറഞ്ഞു. പരിഭ്രമം നീങ്ങിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരം പറഞ്ഞു. അവർ ഇങ്ങനെ സമാധാനിപ്പിച്ചു, പേടിക്കേണ്ട, സന്തോഷപ്പെട്ടുകൊള്ളുക, അള്ളാഹു അങ്ങയെ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല. അവിടുന്ന് കുടുംബബന്ധം പാലിക്കുകയും അന്യരുടെ ഞെരുക്കം ഏറ്റെടുക്കുകയും ഇല്ലാത്തവന് സഹായം നൽകുകയും അതിഥികളെ സൽക്കരിക്കുകയും വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ സഹായ സഹകരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണല്ലോ. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ തിരുമേനിയെയും കൊണ്ട് തൻ്റെ പിതൃവ്യപുത്രനും വയോധികനുമായ വറഖത്ത് ബിനു നൗഫലിൻ്റെ അടുക്കൽ പോയി. അദ്ദേഹം നസ്രാണി അഥവാ ക്രിസ്തുമതം സ്വീകരിച്ചവൻ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറബി എഴുതുകയും ഇഞ്ചിയിലിൽ നിന്ന് ചില ഭാഗങ്ങൾ അറബി ഭാഷയിൽ എഴുതിയെടുക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനി കണ്ട വർത്തമാനം അദ്ദേഹത്തെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മൂസ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്ന ആ മഹാദൂതനത്രേ. താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുന്ന അവസരത്തിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. തിരുമേനി ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള കാര്യവുമായി വരുന്ന ആരും തന്നെ ഉപദ്രവിക്കപ്പെടാതിരിക്കയില്ല. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ ശക്തിമത്തായ സഹായം ചെയ്യുമായിരുന്നു. അധികം താമസിയാതെ വറക്കത്ത് മരണമടയുകയാണുണ്ടായത്. അഹ്മദ്, ബുഖാരി, മുസ്ലിം. ഈ സൂറത്തിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങളെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. പിന്നീട് പ്രബോധനം ആരംഭിക്കുകയും ഖുറൈശികളുടെ നിഷേധം മുഴുത്തുവരികയും ചെയ്തപ്പോഴാണ് ബാക്കി ഭാഗം അവതരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ വചനങ്ങളുടെയും പിന്നീടുള്ള വചനങ്ങളുടെയും ഉള്ളടക്കം കൊണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. വല്ലാഹു അലം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
1: ഇഖ്റാ, ഓതുക, വായിക്കുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ.
3: ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ,
1: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക.
4: വചനം 2.
1: ഖലഖ, അവൻ സൃഷ്ടിച്ചു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്.
3: ഖലഖൽ ഇൻസാന മിൻ അലഖ,
1: മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു.
4: വചനം 3.
1: ഇഖ്റാ, ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ് അൽ അക്റം ഏറ്റവും ഉദാരനാണ് അതിമാന്യനാണ്. ഓതുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യൻ ആകുന്നു.
4: വചനം 4.
1: അല്ലദീ അല്ലമ പഠിപ്പിച്ചവൻ, ബിൽ ഖലം പേന കൊണ്ട്.
3: അല്ലദീ അല്ലമ ബിൽ ഖലം
1: പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്.
4: വചനം 5.
1: അല്ലമൽ ഇൻസാന മനുഷ്യനു അവൻ പഠിപ്പിച്ചു, മാലം യഅലം അവൻ അറിയാത്തത്.
3: അല്ലമൽ ഇൻസാന മാലം യഅലം
1: അതെ, മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതിത്തുടങ്ങുവാനുള്ള കൽപ്പനയാണിത്. ഓത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണമെന്നും കൽപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് ആദ്യം പൊതുവിൽ പ്രസ്താവിച്ച ശേഷം മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അവന്റെ ഉത്ഭവത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നു. അങ്ങനെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതേ റബ്ബ് തന്നെയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുവാൻ പോകുന്നതെന്നും, അതിനാൽ അവന്റെ സൃഷ്ടിയും അവന്റെ രക്ഷാകർത്തൃത്വത്തിൽ നിലകൊള്ളുന്നവനുമായ മനുഷ്യൻ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അനന്തരം വേദഗ്രന്ഥം പാരായണം ചെയ്യുവാൻ ഒന്നുകൂടി കൽപ്പിച്ചുകൊണ്ട് ആ രക്ഷിതാവ് ഏറ്റവും ഉദാരനായ അതിമാന്യനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ, അവന്റെ ഔദാര്യവും മാന്യതയും നിമിത്തമാണ് ഈ വേദഗ്രന്ഥം നൽകുന്നതും പേനകൊണ്ട് മനുഷ്യർക്ക് പഠിക്കുമാറാക്കിയതും അവർക്കറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചതും. മനുഷ്യന് അറിവ് സമ്പാദിക്കുവാൻ മാർഗങ്ങൾ പലതും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മുഖ്യമായ ഒന്നത്രേ എഴുത്തും വായനയും ശീലിക്കുവാനുള്ള ഉപകരണമാകുന്ന പേന. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച ദിവ്യ സന്ദേശത്തിൽ വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നതോർക്കുമ്പോൾ എഴുത്തിനും വായനക്കും സത്യവിശ്വാസികൾ എത്രമാത്രം വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന് അനുമാനിക്കാമല്ലോ. ഖത്താദ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ചെറുവാക്യത്തിൽ പേനയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഒരു മതവും നിലനിൽക്കുകയില്ല, ഒരു ജീവിതവും നന്നായി തീരുകയുമില്ല. മതദൃഷ്ട്യാ നോക്കുമ്പോൾ എഴുത്തും വായനയും അഭ്യസിക്കുന്നതിന് ഇസ്ലാമിനോളം സ്ഥാനം കൽപ്പിക്കുന്ന മറ്റൊരു മതമില്ലെന്ന് തീർച്ചയാണ്. സന്ദർഭവശാൽ ഒരു വസ്തുത ഇവിടെ ഉണർത്തിക്കൊള്ളട്ടെ. എഴുത്തും വായനയും എന്ന് പറയുമ്പോൾ ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ മിക്കവരുടെയും ഹൃദയത്തിൽ ഖുർആനെക്കുറിച്ചോ അതിൻ്റെ ഭാഷയായ അറബിയെക്കുറിച്ചോ ഓർമ്മ വരാറില്ല. പ്രാദേശിക ഭാഷകളോ മാതൃഭാഷയോ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രചാരത്തിലിരിക്കുന്ന ചില ഭാഷകളും കൂടിയോ മാത്രമേ അവരുടെ ആലോചനയ്ക്ക് വിഷയമാകുന്നുള്ളൂ. ഇതേ ഖുർആൻ വാക്യങ്ങളും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അക്ഷരജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗങ്ങളും മറ്റും നടത്തിയേക്കുകയും ചെയ്യും. വാസ്തവത്തിൽ മാതൃഭാഷയിലും ജീവിതത്തിൽ അതത് കാലത്ത് അത്യാവശ്യമായി തീരുന്ന ഇതര ഭാഷകളിലും അക്ഷരജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ ആവശ്യകത വിസ്മരിച്ചുകൂടാ. അതേസമയത്ത് മുസ്ലിങ്ങളെന്ന നിലക്ക് മുസ്ലിങ്ങൾ അതിനേക്കാളേറെ പരിഗണന നൽകേണ്ടത് ഖുർആനിനും അതിൻ്റെ ഭാഷയ്ക്കുമാണ്. ഖുർആന്റെ അക്ഷരങ്ങൾ നോക്കി വായിക്കുവാൻ മാത്രം പഠിച്ച് തൃപ്തിയടയുകയും അതിൻ്റെ അർത്ഥത്തെയും ഭാഷയെയും സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളുമെന്നത് വളരെ ഖേദകരമത്രേ. അറബി ഭാഷയുടെ പ്രചാരകന്മാരായി ഇക്കാലത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളവരിൽ പോലും അതൊരു ലോകഭാഷയെന്നോ സാഹിത്യ ഭാഷയെന്നോ ഉള്ള നിലക്കല്ലാതെ ഖുർആന്റെയും ഇസ്ലാമിൻ്റെയും ഭാഷയെന്ന നിലക്ക് അതർഹിക്കുന്ന സ്ഥാനം നൽകാത്തവരുണ്ടെന്നുള്ളതും ഇക്കാലത്ത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാകുന്നു.
4: വചനം 6.
1: കല്ല വേണ്ട, ഇന്നൽ ഇൻസാന നിശ്ചയമായും മനുഷ്യൻ, ലയതഗോ അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു.
3: കല്ല ഇന്നൽ ഇൻസാന ലയതഗോ
1: വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടുകളയുന്നു.
4: വചനം 7.
1: അർആഹു അവൻ തന്നെ കണ്ടതിനാൽ, ഇസ്തഗ്ന താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു അനാശ്രയിയായി എന്ന്.
3: അർആഹു ഇസ്തഗ്ന
1: അവൻ അവനെ സ്വയം ധന്യനായിരിക്കുന്നുവെന്ന് കണ്ടതിനാൽ.
4: വചനം 8.
1: ഇന്ന ഇലാ റബ്ബിക നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കാണ്. അർറുജഅ മടക്കം.
3: ഇന്ന ഇലാ റബ്ബികർറുജഅ
1: മനുഷ്യ, നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കത്രേ മടക്കം.
5: പ്രഥമ ദൃഷ്ടിയിൽ മനുഷ്യൻ ഈ ലോകത്ത് സ്വതന്ത്രനായി വിടപ്പെട്ടിരിക്കുകയായതുകൊണ്ട് തന്റെ കാര്യത്തിന് താൻ തന്നെ മതി, മറ്റൊരാളുടെയും ആശ്രയം തനിക്ക് വേണ്ടതില്ല, ആരോടും തനിക്ക് ഉത്തരവാദിത്വവുമില്ല എന്നിങ്ങനെയുള്ള നാട്യത്തിലാണ് അവൻ. ഈ തെറ്റായ ധാരണ നിമിത്തം അവൻ നേരും നിറയും തെറ്റി. സ്രഷ്ടാവിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ബോധമില്ലാതെ ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്യവും ധാരണയും അവൻ വിട്ടേക്കട്ടെ. അവന്റെ രക്ഷിതാവായ അള്ളാഹുവിങ്കലേക്ക് എല്ലാവരും മടങ്ങി വരാതിരിക്കയില്ല. അവന്റെ മുമ്പിൽ അവൻ കൈകെട്ടി ഉത്തരം പറയേണ്ടതായും വരും. ആകയാൽ ഓരോരുത്തരും അതിരുകവിയാതെ താൻ എങ്ങനെ ചരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് മുറപ്രകാരം നടന്നുകൊള്ളട്ടെ എന്ന് സാരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അബൂജഹൽ ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവന്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ? ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടും, അവന്റെ മുഖം ഞാൻ മണ്ണിൽ പുരളിക്കുകയും ചെയ്യും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്തു. തനിക്കെന്തു പറ്റിയെന്ന് ചോദിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറെ ഭയാനക വസ്തുക്കളും ചിറകുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ എന്നോട് അടുത്തു വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചിയെടുക്കുമായിരുന്നു. ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഈ അടിസ്ഥാനത്തിൽ അടുത്ത വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് അബൂജഹലിനെയും പ്രസ്തുത സംഭവത്തെയുമാണെന്ന് പല മുഫസ്സിറുകളും പറയുന്നു.
0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
6: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനത്തിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിപ്പിക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ മുർസലാത്തിലെ ഇനി ബാക്കി ഭാഗം നോക്കാം. അല്ല നിയമങ്ങൾ. വജഅൽന ഫീഹ റവാസിയ ശാമിഖാത്തിൻ തൻവീൻ വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന, പിന്നെ അസ്ഖൈനാക്കും മാ അസൈൻ കുമ്മ മീമി ശബ്ദുള്ളത്, പിന്നെ മദ് മുത്തസിൽ മാഫു ഇഖ്ഫാ ഫുറാത്ത, പിന്നെ വൈലിങ് യൗമൈദിൽ മുഖദ്ദീൻ വൈലിങ് യ തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, ലിൽ തൻവീന് ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന, ഇൻതലിഖു മദ് മുംഫസിൽ, പിന്നെ ഇലാമാ കുന്തും തൻ നൂൻ സാക്കിനു ശേഷം താ ഇൻതലിഖു ഇൻത വീണ്ടും ഇഖ്ഫാ മദ് മുംഫസിൽ, ഇലാ ലില്ലിന്ദി തൻവിന് ശേഷം ദാല് ലാ ലലീലിൻ തൻവിന് ശേഷം വാവ്, അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹ തർമി ബി ഷററിൻ ഷററിൻ കൽ തൻവിന് ശേഷം കാഫ്, കഅന്നഹു തൻവിൻ നൂൻ സാക്കിന നൂൻ ശദ്ദ് ശദ്ദത നന്നായിട്ട് മണിക്കണം. ജിമാലാത്തുൻ സുഫർ ജിമാലാത്തുൻ തൻവിന് ശേഷം സ്വാദ് ഇഖ്ഫാ, വൈലുൻ യ തൻവിന് ശേഷം യാ, യൗമൈദില്ലിൽ തൻവിന് ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന. ഹാദാ യൗമു ലാ യൻതിഖൂൻ യൻതി തൻവിന് ശേഷം നൂൻ സാക്കിന് ശേഷം ത്വാ ഇഖ്ഫാ, വലാ യുഅദ്നുലഹും ഫയഅഅ്തദിറൂൻ, വൈലുൻ യൗമൈദില്ലിൽ വീണ്ടും തൻവിന് ശേഷം യാ ഇദ്ഗാം ബി ഗുന്ന, യൗമൈദില്ലിൽ തൻവിന് ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ, ഫഇൻ കാന നൂൻ സാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ, കൈദുൻ കൈദും ഫ തൻവിന് ശേഷം ഫ ഇഖ്ഫാ, വൈലി യൗമിദിൽ മുഖദ്ദിബിൻ വീണ്ടും ഇദ്ഗാമും ഇദ്ഗാം ബി ഉന്നയും പിന്നെ ഇദ്ഗാം ബിലാ ഉന്നയും. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വയൂൻ തൻവിന് ശേഷം വാവ് ഇദ്ഗാം ബി ഉന്ന, വഫവാകിഹിം മാ യഷ്തഹൂൻ കുലു വശ്റബു ഹനീഅൻ തൻവിന് ശേഷം മദ് മുത്തസിൽ ഹനീഅൻ ഹനീഅം ബിമ, അവിടെ ഇഖ്ലാബ് അതിന് തൻവിൻ്റെ അവസാനത്തെ തൻവിൻ്റെ നൂൻ സാക്കിനെയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി വിമാ കുന്തും, അപ്പോൾ ഇഖ്ലാബാണ് അവിടെ. പിന്നെ കുന്തും തൻവിന് ശേഷം താ ഇഖ്ഫാ, ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ വൈലു യൗമൈദിൽ ലിൽ മുക്കദ്ദിബീൻ. ഇത് നമുക്ക് ഓതി നോക്കാം, കിട്ടണമെങ്കിൽ ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി അടുത്തത് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാ അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ സൂറ മുർസലാത്തിലെ 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിച്ചത്. പഠിപ്പിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവർത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

അലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്ർ എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്തു കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്. ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാ ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

ഇന്ന ഹാദ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാമുതമാഥിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

إِنَّا نَحْنُ نَزَّلْنَا عَلَيْكَ الْقُرْآنَ. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല അവിടെ ഇഖ്ഫാവും ബിഗുന്ന

ഇവിടെ ഫസ്ബീർ ലി ഹുക്മി, അധികം ആളുകളും ഫസ്ബീർ ലി ഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട്, ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബീർ റായിനെ തർക്കീക്കാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബീർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബീർ ഫസ്ബീർ അല്ലെങ്കിൽ ഫസ്ബീർ എന്ന് പറയരുത്. ഫസ്ബീർ ലി ഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക, കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും, തുതിഉ എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഉ എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഉ ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആസിമൻ ഔ കഫൂറ, ആസിമൻ ഇതുപോലെ സാഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്. അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും ആസിമൻ ഔ കഫൂറ. ഇനി 25-ാമത്തെ ആയത്തിൽ വദ്കുർ ഇസ്മ റബ്ബിക ബുക്റതൻ വഅസീല. വദ്കുരിസ്മ റബ്ബിക്, ഇവിടെ വദ്കുരിസ്മ കൂട്ടി ഓതുമ്പോൾ വദ്കുരിസ്മ, ഇല്ലെങ്കിലോ വദ്കുർ ഇസ്മ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല, വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്കുർ ഇസ്മ എന്ന് പറയരുത്, വദ്കുരിസ്മ വദ്കുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല. വഅസീല ബുക്റതൻ വഅസീല, ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോൺ ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയൂ. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
8: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന,
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
7: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ വശ്യസുന്ദരമായ പാരായണം ആസ്വദിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായം സൂറത്തു സ്വാദ് 45 മുതൽ 66 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാ അല്ലോ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ തഫ്സീർ അമാനിയിൽ സൂറത്ത് അൽ ഖദർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് പഠിക്കുന്നത്.
3: അധ്യായം 97, സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ.
4: ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
3: നിശ്ചയമായും നാം ഇതിനെ അഥവാ ഖുർആനെ ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
5: വചനം 2.
3: വമാ അദ്രാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്?
4: വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ,
3: ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
5: വചനം 3.
3: ലൈലത്തുൽ ഖാദിരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, ആയിരത്തെക്കാൾ. ഷഹ്റിൻ, മാസം.
4: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹർ,
3: ലൈലത്തുൽ ഖദർ 1000 മാസത്തെക്കാൾ ഉത്തമമാകുന്നു.
5: വചനം 4.
3: തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹ്, റൂഹും ആത്മാവും. ഫീഹ, അതിൽ. ബിഇദ്നി, ഉത്തരവ് പ്രകാരം, സമ്മതം, അനുമതി പ്രകാരം. റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ. മിൻ കുല്ലി അംറ്, എല്ലാ കാര്യത്തെക്കുറിച്ചും.
4: തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി
3: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും.
5: വചനം 5.
3: സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ. ഹിയ, അത്. ഹത്താ മത്ലഇ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ, പ്രഭാതത്തിന്റെ.
4: സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ,
3: സമാധാന ശാന്തിയത്രേ അത്, പ്രഭാതോദയം വരേക്കും ഉണ്ടായിരിക്കും.
0: ഖദർ എന്ന വാക്കിന് നിർണയിക്കുക, കണക്കാക്കുക എന്നിങ്ങനെയും നിലപാട്, ബഹുമാനം എന്നിങ്ങനെയും അർത്ഥമുള്ളതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്ന വാക്കിന് നിർണയത്തിന്റെ രാത്രി എന്നും ബഹുമാനത്തിന്റെ രാത്രി എന്നും വിവർത്തനം നൽകാം. രണ്ടായാലും അത് ആ പ്രത്യേക രാത്രിയുടെ പേരാകുന്നു. സൂറത്തു ദുഖാനിൽ ഇതേ രാത്രിയെക്കുറിച്ച് ഫീഹ യുഫ്രഖു കുല്ലു അംറിൻ ഹക്കീം, യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാലാം വചനത്തിൽ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അന്ന് മലക്കുകളും റൂഹും ഇറങ്ങിവരുമെന്നും പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആ രാത്രി ഭൂമിയിലെ കാര്യങ്ങൾ പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന് മനസ്സിലാക്കാം. സൂറത്തു ദുഹാനിൽ ഈ രാത്രിയെപ്പറ്റി ലൈലത്തുൽ മുബാറക്ക, അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാകട്ടെ അതിൻ്റെ പല മാഹാത്മ്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നിർണയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും രാത്രിയാണെന്ന് വ്യക്തമാകുന്നു. പ്രസ്തുത രാത്രിയെപ്പറ്റി ഒന്നാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ് എന്നത്രേ. ലോകാവസാനം വരെ മാനവലോകത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകൾക്കും നിദാനമാകുന്ന ആ ദിവ്യ ഗ്രന്ഥത്തിൻ്റെ അവതരണം ഉണ്ടായ രാവ് നിശ്ചയമായും ഒരു മഹത്തായ രാവാണെന്ന് പറയേണ്ടതില്ല. ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് നിഷേധിക്കുവാൻ വയ്യ. ഈ രാവ് റമദാൻ മാസത്തിലാണെന്ന് പരക്കെ അറിയപ്പെട്ടതും സൂറത്തു അൽബഖറ 185 നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണെന്ന് സൂറത്തു ദുഹാനിലും ലൈലത്തുൽ ഖദറിലാണെന്ന് ഇവിടെയും പറയുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണെന്നും അതുതന്നെയാണ് അനുഗ്രഹീത രാവെന്നും സ്പഷ്ടമാണല്ലോ. എന്നാൽ ഖുർആന്റെ അവതരണം പൂർത്തിയായത് 23 കൊല്ലക്കാലം കൊണ്ടാണെന്നിരിക്കെ ഈ രാത്രിയിൽ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം സൂറത്തു ദുഹാനിൽ നാം വിവരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ജ്ഞാനരേഖയാകുന്ന ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറക്കിയത് ആ രാത്രിയിലാണ്. പിന്നീട് സന്ദർഭമനുസരിച്ച് കുറേശ്ശെയായിട്ടാണ് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നത്രേ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മുൻഗാമികൾ മിക്കവാറും ഈ അഭിപ്രായം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതും. മറ്റൊരു അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആൻ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് റമദാന്റെ ആ രാത്രിയിലായിരുന്നുവെന്നാകുന്നു. രണ്ടായിരുന്നാലും ശരി, കൊല്ലം തോറും റമദാൻ മാസങ്ങളിൽ ആ പുണ്യരാവു ആവർത്തിക്കപ്പെടുമെന്നു പല ഹദീസുകളിലും സംശയരഹിതമായി വന്നിട്ടുള്ളതും മുസ്ലിങ്ങൾ എക്കാലത്തും അത് പൊതുവിൽ അംഗീകരിച്ചു വന്നിട്ടുള്ളതുമാണ്. ഖുർആന്റെ പ്രസ്താവനകളും അതാണ് കാട്ടിത്തരുന്നതും. കൂടുതൽ വിവരം അടുത്ത വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം. ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തിലേക്ക് രണ്ടാം വചനം ശ്രദ്ധ ആകർഷിക്കുന്നു. തുടർന്നുകൊണ്ട് ആ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് ഉണർത്തുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും മറ്റുള്ളവയെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനമുണ്ടായിരിക്കും. ഇതര സ്ഥലങ്ങളെക്കാൾ പള്ളികൾക്കും പള്ളികളുടെ കൂട്ടത്തിൽ ക്രമപ്രകാരം മക്കയിലെ മസ്ജിദുൽ ഹറമിനും മദീനയിലെ മസ്ജിദുൽ നബവിക്കും ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സാക്കും ശ്രേഷ്ഠതയുണ്ടല്ലോ. അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച, അറഫാ ദിവസം, പെരുന്നാൾ ദിവസം മുതലായവക്കും മാസങ്ങളിൽ റമദാൻ മാസത്തിനും ദുൽഹജ്ജ് മാസത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഏതെങ്കിലും തത്വത്തെയോ കാരണത്തെയോ അടിസ്ഥാനമാക്കി ഓരോന്നിനും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അവൻ ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കൽ നിർബന്ധമാകുന്നു. നമ്മുടെ വകയായി ഒരു സ്ഥലത്തിനോ സമയത്തിനോ പ്രത്യേക ബഹുമാനം കൽപ്പിക്കുവാൻ പാടില്ലാത്തതുമാണ്. അക്കൂട്ടത്തിൽ ഒന്നത്രേ ലൈലത്തുൽ ഖദറിനും അള്ളാഹു വളരെ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണെന്നതു തന്നെ അതിനു മതിയായ കാരണമാണല്ലോ. സൂറത്തു ദുഹാനിലും ഈ സൂറത്തിലും ആ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള വൻ കാര്യങ്ങൾ അതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെല്ലാം പുറമെ വേറെയും നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിലുണ്ടായിക്കൂടാ എന്നില്ലതാനും. അല്ലാഹു ആലം. അല്ലാഹു ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണെന്നും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ ഭയഭക്തിയുടെ അടയാളമാണെന്നും സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പ്രസ്താവിക്കുന്നു. സൂറത്തുൽ ഹജ്ജ് 30-32 വ്യാഖ്യാനവും നോക്കുക. എന്നാൽ ഓരോന്നിനെയും ബഹുമാനിക്കേണ്ടുന്നത് അതതിനെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും കാണിച്ചു തന്ന പ്രകാരമായിരിക്കേണ്ടതുണ്ട്. സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക കർമ്മങ്ങൾക്ക് പുറമെ നമസ്കാരം, ദുആ, ദിക്കർ, ദാനധർമ്മങ്ങൾ ആദിയായ പുണ്യകർമ്മങ്ങൾ അവയിൽ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് മൊത്തത്തിൽ പറയാവുന്നതാണ്. ഇതനുസരിച്ച് ലൈലത്തുൽ ഖദറിൽ വിശേഷിച്ചും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് പറയേണ്ടതില്ല. കൂടുതൽ വിവരം തുടർന്നുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ വരുന്നുണ്ട്. 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം പല മഹാന്മാരും പ്രസ്താവിക്കുന്നത് പോലെ ലൈലത്തുൽ ഖദർ കൂടാതെയുള്ള 1000 മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുമെന്നായിരിക്കാം. അല്ലെങ്കിൽ തൊട്ട വചനങ്ങളിൽ കാണുന്നത് പോലെ ആ രാത്രിയിൽ മലക്കുകളുടെ വരവ് തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുവെന്ന നിലക്കും ആയിരിക്കാവുന്നതാണ്. 1000 മാസത്തേക്കാൾ എന്നു കണക്കാക്കിയതിൻ്റെ രഹസ്യവും നമുക്ക് അറിഞ്ഞുകൂടാ. ആ രാത്രിയിൽ മലക്കുകളും റൂഹും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങിവരുമെന്നാണ് അതിന്റെ സവിശേഷതയായി അള്ളാഹു പിന്നീട് പ്രസ്താവിക്കുന്നത്. റൂഹ് എന്നാൽ ആത്മാവ് എന്ന് വാക്കർത്ഥം. ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്കാണ് വിവക്ഷ. വേറെയും അഭിപ്രായമുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ സ്വീകാര്യമായി കാണുന്നത്. റൂഹ് എന്ന് ജിബ്രീലിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഷുഅറാഅ് 193. അദ്ദേഹം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നമ്മുടെ ദൃഷ്ടിക്ക് കാണുവാൻ കഴിയാത്തതും ബാഹ്യ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാവതല്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് മലക്കുകൾ വഴി നടന്നുവരുന്നുണ്ടെന്ന് ഖുർആൻ കൊണ്ടും നബിവചനങ്ങൾ കൊണ്ടും സ്ഥാപിതമായതാകുന്നു. അക്കൂട്ടത്തിൽ മഹത്തായ പല കാര്യങ്ങളും അന്നത്തെ രാത്രി മലക്കുകൾ മുഖേന ഭൂമിയിൽ നടക്കുന്നതായിരിക്കും. അന്നത്തെ അവരുടെ ആഗമനം അനുഗ്രഹത്തിന്റെ ആഗമനമായിരിക്കുമെന്നതിൽ സംശയമില്ല. ബദർ യുദ്ധത്തിനും മറ്റും സത്യവിശ്വാസികൾക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആയിരക്കണക്കിൽ മലക്കുകൾ ഇറങ്ങിയിരുന്നുവെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളതാണ്. മലക്കുകളുടെ വരവ് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഭൂമിയിൽ മലക്കുകൾ വഴി നടത്തപ്പെടുന്ന കാര്യങ്ങളുടെ ആവശ്യാർത്ഥം എന്നായിരിക്കാം. വല്ലാഹു ആലം. ആ രാത്രിയിൽ എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുമെന്ന് സൂറത്ത് ദുഹാനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ആ രാത്രി അത്രയും സമാധാന ശാന്തിയാണെന്നും അത് പ്രഭാതോദയം വരെ ഉണ്ടായിരിക്കുമെന്നും അള്ളാഹു ഇവിടെയും പ്രസ്താവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ആ രാത്രി വിനിയോഗിക്കുന്നവർക്ക് ആ നന്മകൾ തികച്ചും അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് തീർച്ച. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ്യാഖ്യാനക്കുറിപ്പ്. ലൈലത്തുൽ ഖദ്ർ അഥവാ നിർണയത്തിന്റെ രാത്രി. സൂറത്തുൽ ഖദറിലും സൂറത്തുൽ ദുഹാന്റെ ആദ്യത്തിലും അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ള ഒരു മഹത്തായ രാവാണ് ലൈലത്തുൽ ഖദ്ർ. കാര്യങ്ങൾ നിർണയം ചെയ്യുന്ന രാത്രി അഥവാ ബഹുമാനത്തിന്റെ രാത്രി. അതിന് ഈ പേർ വന്നതിന്റെ പശ്ചാത്തലത്തെപ്പറ്റിയും ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും പ്രസ്തുത സ്ഥലങ്ങളിൽ വെച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ അവതരിച്ച മാസമെന്ന നിലക്ക് റമദാൻ മാസത്തിന് പ്രാധാന്യമുള്ളതുപോലെ അത് അവതരിച്ച രാത്രി എന്ന നിലക്ക് ലൈലത്തുൽ ഖദറിനും വളരെ പ്രാധാന്യമുണ്ട്. ഖുർആന്റെ അവതരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യവും മഹത്വവും എന്നും നിലനിന്നു വരുന്നുവല്ലോ. ആ നിലക്ക് ആ മാസവും ആ രാത്രിയും എല്ലാ കാലത്തും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ്. ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആ ഒരേ ഒരു രാത്രി മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്നും കൊല്ലം തോറും അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നും ചിലർ പറയാറുണ്ട്. ആധുനിക ചിന്താഗതിക്കാരിൽ നിന്നാണ്

0: അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നിശ്ചയമായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു എന്നും പിന്നീട് അതിൻ്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ, അതിൽ മലക്കുകളും റൂഹും ഇറങ്ങിവരുന്നു അഥവാ ഇറങ്ങിവരും എന്നും പറഞ്ഞിരിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ 1-5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ഭവനങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ദിവ്യവചനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാം. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: الله أكبر
2: الله

آمين. وعباد الرحمن الذين يمشون على الأرض هونا.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുർഖാനിലെ 43 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

മാഷാ ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹജ്ജിലെ 65 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറ ആല് ഇമ്രാനിലെ 71 മുതൽ 75 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആൽ ഇംറാനിലെ 71 മുതൽ 75 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ.
0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. സൂറ സ്വാദ് 81 മുതൽ 85 കൂടിയ വചനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. قال فبعزتك لأغوينهم أجمعين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ അനുഗ്രഹത്താൽ സൂറത്ത് സ്വാദിലെ 72 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. 72-ാമത്തെ വചനം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓതിയതാണ്, അർത്ഥം പറഞ്ഞതാണ്. ഖാല, അവൻ പറഞ്ഞു, ഫബി ഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഉഗ്വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ, എല്ലാവരെയും. ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യമാണ്, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മനുഷ്യരെ മുഴുവനായും വഴിപഴപ്പിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നടക്കുന്നവനാണ് പിശാജ് എന്നർത്ഥം. അള്ളാഹു ഈ കാര്യം നമ്മളെ അറിയിക്കാനുള്ള കാരണം, പിശാജിൻ്റെ ദുർബോധനത്തെക്കുറിച്ച്, ദുർമാർഗത്തെക്കുറിച്ച് നാം ഏവരും ബോധവാന്മാരായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാനരംഗത്തും അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തും കുടുംബജീവിതത്തിലും സാമൂഹിക രംഗത്തും എല്ലാ രംഗത്തും പൈശാചികമായ ദുഷ്പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് ഇസ്ലാമികമായ അധ്യാപനങ്ങളെ അവഗണിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും അന്യ ആളുകളല്ല, വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് ഏതെങ്കിലും രംഗത്ത് ഞാൻ വശംവദനായിട്ടുണ്ടോ? ധാർമ്മിക രംഗത്തോ, സദാചാര രംഗത്തോ, ലൈംഗിക രംഗത്തോ, സാമ്പത്തിക രംഗത്തോ പൈശാചികമായ ദുർബോധനങ്ങളിൽ ഞാൻ വശംവദനായിട്ടുണ്ടോ എന്ന് ഓരോ സത്യവിശ്വാസിയും എപ്പോഴും തന്നെക്കുറിച്ച് ചിന്തിക്കണമെന്നർത്ഥം. അതാണ് ആ വചനം നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശം. തുടർന്ന് 83-ാമത്തെ വചനം,
4: ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ.
3: ഇല്ല ഇബാദക, നിന്റെ അടിയാന്മാരെ ഒഴികെ,
4: മിൻഹും, അവരിൽ നിന്ന്, അൽ മുഖ്ലസീൻ,
3: കളങ്കരഹിതരാക്കപ്പെട്ട, ശുദ്ധരാക്കപ്പെട്ട, അഥവാ അവരിൽ നിന്നും അഥവാ നിന്റെ ദാസന്മാരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട നിന്റെ അടിയാന്മാരെ ഒഴികെ. ഈ വചനം വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും പിശാചിൻ്റെ പ്രേരണയ്ക്ക് വശം വദരാവാറുള്ളത്, പൈശാചികമായ മാർഗം അവലംബിക്കുന്നത് ഇഖ്ലാസില്ലാത്ത ഏതെങ്കിലും ആളുകളിൽ നിന്നാണെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം അള്ളാഹുവിന് ഇബാദത്ത് എടുത്തെടുക്കുന്ന കാര്യത്തിലും ഇസ്ലാമികമായ ജീവിതം നയിക്കുന്ന കാര്യത്തിലൊക്കെ ഇഖ്ലാസോടുകൂടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും പിശാചിന് നമ്മെ തെറ്റിക്കാൻ, നമ്മെ വഴിപഴപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഇവിടെ പിശാച് തന്നെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, ഏത് രംഗത്തും മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടാൻ, ഇഖ്ലാസോടുകൂടി തന്നെ ജീവിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. ചില ദുആകളിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി, അല്ലാഹുവെ കാപട്യത്തിൽ നിന്ന് നീ എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കേണമേ, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വ അമലി മിനർ റിയാഇ, എൻ്റെ കർമ്മങ്ങളെ പ്രകടനപരതയിൽ നിന്നും നീ ശുദ്ധിയാക്കണമേ, വ അമലി മിനർ റിയാഇ വ ലിസാനി മിനൽ കദിബി, കളവിൽ നിന്ന് എൻ്റെ നാവിനെ നീ ശുദ്ധിയാക്കണമേ, വ ഐനി മിനൽ ഖിയാന, വഞ്ചനാപരമായ നോട്ടങ്ങളിൽ നിന്ന് എൻ്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണമേ. അപ്പം ഏത് സമയത്തും സത്യവിശ്വാസി തൻ്റെ കർമ്മങ്ങൾ ഇഖ്ലാസില്ലാതാകുന്നുണ്ടോ എന്നത് എപ്പോഴും പുനഃപരിശോധന നടത്തേണ്ട കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഇഖ്ലാസില്ലാത്ത കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമേ അല്ല. എത്ര വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നാലും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ആ ഇൽമ് ആ അറിവ് അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക താൽപ്പര്യത്തിന് വേണ്ടിയോ തൻ്റെ അറിവ് വിനിയോഗിച്ചാൽ ഒരു വിലയും അല്ലാഹു അതിന് കൽപ്പിക്കുകയില്ല എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, ഇഖ്ലാസോടുകൂടി തന്നെയാകണം നമ്മളുടെ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ നാം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക നിയ്യത്തനുസരിച്ചാകുന്നു. ഹദീസ് കാണാൻ സാധിക്കും, വ ഇന്നമാലി കുല്ലി ഇമ്രിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതുണ്ടായിരിക്കുമെന്നാണ്. അപ്പം നമ്മുടെ കർമ്മത്തിൻ്റെ വണ്ണമോ വലിപ്പമോ ത്യാഗമോ അതൊന്നുമല്ല ആ കർമ്മം അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകാനുള്ള മാനദണ്ഡം, മറിച്ച് മനസ്സിൻ്റെ വിശുദ്ധിയാണ്. ഇന്നല്ലാഹല എന്തുറു ഇല അജിസാമിക്കും വല ഇല സുവരിക്കും, അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ തടികളിലേക്കോ അല്ല നോക്കുക. വലാക്കി എന്തുറു ഇല കുലൂബിക്കും, മറ്റൊരു റിപ്പോർട്ടിൽ ഇല അഅമാലിക്കും എന്നും കാണാൻ സാധിക്കും. അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാകുന്നു, നിങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ അതിൻ്റെ വിശുദ്ധിയിലേക്കാകുന്നു. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം പൈശാചികമായ ദുർബോധനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ. പിശാചിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവൻ്റെ ദുർബോധനങ്ങളിൽ ദുഷ്പ്രേരണകളിൽ അകപ്പെടാതിരിക്കാൻ ഇഖ്ലാസോടുകൂടി ജീവിക്കുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. നിസ്കാരമായിരുന്നാലും ഏത് ആരാധനാ കർമ്മമായിരുന്നാലും അതിൽ ഇഖ്ലാസ് ഏറെ പ്രധാനമാകുന്നു. അള്ളാഹു മുഖ്ലിസീങ്ങളായി അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും അവൻ്റെ പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണ് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അവരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട അഥവാ ശുദ്ധന്മാരായ നിന്റെ അടിയാന്മാരെ ഒഴികെ എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നവരെ പിശാചിന് പിഴപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവിടെ ഒന്നാമത്തേത് ഹഖു എന്നതും രണ്ടാമത്തേത് ഹഖ എന്നതുമാകുന്നു. അറബി ഭാഷയിൽ ഫത്ഹും ലൊമ്മും കെസറുമൊക്കെ തന്നെ അത് ശ്രദ്ധിച്ചു വേണം ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, ഖാല അവൻ പറഞ്ഞു, ഫൽ ഹഖു എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ പരമാർത്ഥം യഥാർത്ഥം, വൽ ഹഖ പരമാർത്ഥം തന്നെ സത്യം തന്നെ, അഖൂൽ ഞാൻ പറയുന്നു, അതായത് അവൻ റബ്ബ് പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതത്രേ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തേത് അതൊരു വചനം ഒരു വചനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വാചകമായിട്ടാണ് പറയുന്നത്. ഖാല ഫൽ ഹഖു, അവൻ പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതുതന്നെ. പിന്നെ അടുത്തത് വൽ ഹഖ അഖൂലു, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. ഈ പറഞ്ഞതാകുന്നു പരമാർത്ഥം, ഇതാകുന്നു യാഥാർത്ഥ്യം. മറ്റൊന്ന്, അള്ളാഹു പറയുന്നതെല്ലാം സത്യം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്തൊരു കാര്യമാണോ പിശാചനെക്കുറിച്ചായിരുന്നാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചായിരുന്നാലും അള്ളാഹു പറയുന്നത് അതുതന്നെയാണ് സത്യം, അതുതന്നെയാണ് പരമമായ സത്യം. മറ്റൊരു കാര്യം, അള്ളാഹു ഏതൊരു കാര്യം പറയുന്നുവോ ആ പറയുന്ന കാര്യം സത്യസന്ധം മാത്രമായിരിക്കും. അസത്യമായത് അള്ളാഹുവിൻ്റെ വചനത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതാണ് രണ്ടാമത് പറഞ്ഞ വൽ ഹഖ് അഖൂലു, ഹഖായത് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നിടത്ത് വഹാദിഹിൽ ആയത്തുൽ കരീമ കൗലിഹി തആല വലാകിന്ന ഹഖൽ ഖൗലു മിന്നി, ഇത് അള്ളാഹുവിൻ്റെ മറ്റൊരു വചനം പോലെയുള്ള ഒരു വചനമാകുന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്നാൽ പക്ഷേ സത്യം അത് എന്നിൽ നിന്നുള്ളാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ വാക്ക് അത് സത്യം തന്നെയാകുന്നു. ഏതാണത്? ലഅംലഅന്ന ജഹന്നമ, തീർച്ചയായും ഞാൻ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നുമുള്ള എല്ലാവരെ കൊണ്ടും, അഥവാ ബഹുഭൂരിഭാഗത്തെക്കൊണ്ടും. അതാണ് അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ബി അന്ന മഅനാഹു അനൽ ഹഖു, ഞാനാകുന്നു സത്യം. വൽ ഹഖു അഖൂലു, ഞാൻ പറയുന്നതും സത്യമാകുന്നു. അതാണ് ആ രണ്ട് വാക്കിനെയും വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് റഹ്മഹുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു. ഖാല ഫൽ ഹഖു എന്ന് പറഞ്ഞാൽ അനൽ ഹഖു എന്നാണ്, അതായത് ഞാനാകുന്നു സത്യം. രണ്ടാമത്തേത് വൽ ഹഖ അഖൂൽ, അതായത് വൽ ഹഖ അഖൂലു, അൽ ഹഖു മിന്നി വ അഖൂലുൽ ഹഖ, സത്യം എന്നിൽ നിന്നുള്ളാകുന്നു, ഞാൻ പറയുന്നത് സത്യമാകുന്നു. അതേപോലെ തന്നെ ഇമാം സുദ്ദി റഹ്മഹുള്ള പറയുന്നത്, വഖാല സുദ്ദി വഹുവ ഖസമുൻ അഖസമ അല്ലാഹു ബിഹി, അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാചകമാകുന്നു അത് എന്നതാകുന്നു. ഏതായിരുന്നാലും 84-ാമത്തെ വചനം, ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവൻ പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതത്രേ. പിന്നെ വൽ ഹഖ അഖൂൽ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. ഇനി 85-ാമത്തെ വചനം, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ, ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും. ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും എന്ന് മാത്രമല്ല നിറക്കുക തന്നെ ചെയ്യും. ലഅംലഅന്ന ജഹന്നമ, ജഹന്നം അഥവാ നരകം, മിങ്ക നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നാലും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും അല്ലെങ്കിൽ നിന്നെ പിൻപറ്റിയവരാലും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാം അല്ലെങ്കിൽ മുഴുക്കെ, അതായത് നിശ്ചയമായും നിന്നെ കൊണ്ടും അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടുമായി ഞാൻ നരകം നിറക്കുന്നതാണ്. അതാണ് 85-ാമത്തെ വചനം, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ. ലഅംലഅന്ന, നിശ്ചയമായും ഞാൻ നിറക്കും ജഹന്നമ നരകം, മിൻക നിന്നാലും അല്ലെങ്കിൽ നിന്നെ കൊണ്ടും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാവരെ കൊണ്ടും. ഇതും ഒരു വലിയ താക്കീദാകുന്നു അള്ളാഹു നൽകുന്നത്. നരകത്തെ നിറക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പിശാചിനെയും അവനെ പിൻപറ്റിയവരെയും കൊണ്ട് അള്ളാഹു നരകത്തെ നിറക്കുമെന്നാണ്. അതുകൊണ്ട് നാം കരുതിയിരിക്കണം, ഏത് രംഗത്തും പൈശാചികമായ ദുർബോധനങ്ങൾ നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കൂ, ഏത് വാക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും, പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും, പൈശാചികമായ ദുർബോധനത്തിന് വശംവദരായിക്കൊണ്ട് നമ്മളുടെ വാക്കായിരുന്നാലും പ്രവർത്തനമായിരുന്നാലും നിലപാടുകളായിരുന്നാലും അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. കാരണം നിങ്ങളെ നരകത്തിലേക്കാണ് അവൻ നയിക്കുക എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ബക്രയിൽ കാണാം, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് അനുവദനീയമായതും വിശിഷ്ടമായതും ഭക്ഷിക്കുക. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റുകയും അരുത്. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കും ബിസ്സൂഇ തിന്മ കൊണ്ട്, വൽ ഫഹ്ഷാ മ്ലേച്ഛ പ്രവർത്തനങ്ങളെ കൊണ്ട്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്, അള്ളാഹു നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. പിശാജ് നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിസ്സൂഇ തിന്മ കൊണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ മറ്റു മനുഷ്യരോട് മനസ്സിൽ വിദ്വേഷമോ പകയോ വെറുപ്പോ നാം കൊണ്ടു നടക്കുമ്പോൾ അത് നമുക്ക് നന്മയാണെന്ന് വിചാരിക്കരുത്. പൈശാചികമാണത്, പിശാചിന്റെ പ്രേരണയാണത്. അതേപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ ഞാൻ കേമനാണെന്ന തോന്നൽ അത് പിശാചാണ് നമ്മോട് തോന്നിപ്പിക്കുന്നത്. അതാണ് ഇന്നമായ ഉമർക്കും ബിസ്സൂഇ സൂഇ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കുക തിന്മ കൊണ്ട് മാത്രമാകുന്നു. കണ്ടോ, ആ ഇന്നമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഹസ്ര ചെയ്യലാണ്. പിശാജ് കൽപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് നന്മയല്ല, തിന്മ മാത്രമാണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയാതെ പോകും. ഖുർആനത് പറയുന്നുണ്ട്, പിശാജിനെ ചങ്ങാതിയായി കാണുന്നവർക്ക്, പിശാജിനെ കൂട്ടാളിയായി കാണുന്നവർക്ക്, ഈ പിശാജ് എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നത് നന്മയിലേക്കാണെന്നേ അവർ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ, തീർച്ചയായും അവൻ നിങ്ങളെ നിങ്ങളുടെ കൽപ്പിക്കുന്നത് തിന്മ കൊണ്ട് മാത്രമാകും, തിന്മ മാത്രമാകുന്നു. പിന്നെ പറയുന്നു, വൽ ഫഹ്ഷാ, അതേപോലെ തന്നെ മ്ലേച്ഛ പ്രവർത്തനങ്ങൾ കൊണ്ടാകുന്നു പിശാജ് നിങ്ങളോട് കൽപ്പിക്കുക. വ്യഭിചാരമടക്കമുള്ള, കൊലപാതകമടക്കമുള്ള എല്ലാ ദുർവൃത്തികളും മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ അവനെ അത് ഭംഗിയായി തോന്നിപ്പിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് അവനെ നയിക്കാൻ, അങ്ങനെ നരകത്തിൻ്റെ വിറകാക്കി മാറ്റാൻ പിശാജ് പരിശ്രമിക്കുമെന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് പറയാനും പിശാജ് കൽപ്പിക്കും. എത്ര കൃത്യമാണ്, അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പറയാത്തത്, അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കാത്തത്, അള്ളാഹുവിൻ്റെ പേരിൽ പറയാൻ ഒരാൾക്കും അവകാശമില്ല, അത് ഹറാമാണ്. പക്ഷേ പലപ്പോഴും അള്ളാഹുവിനുടെ വിശ്വാസത്തെക്കുറിച്ച് പോലും പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത പലതും സമൂഹത്തെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നാം അത് കൃത്യമായി തിരിച്ചറിയണം. അള്ളാഹു ഖുർആനിൽ തന്നെ പിശാചിൻ്റെ ദുർബോധനങ്ങളെക്കുറിച്ചും അവൻ്റെ വഴി തെറ്റിക്കലിനെക്കുറിച്ചും പറയുന്ന ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. സൂറത്ത് സുഹ്റുഫിൽ കാണാം, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താന ഫഹുവ ലഹു ഖരീൻ, പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൻ്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിന് നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല, ഫഹുവ ലഹു ഖരീൻ, എന്നിട്ട് അവൻ അഥവാ പിശാജ് അവന് കൂട്ടാളിയായിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കേണ്ടതുപോലെ പഠിക്കാതിരുന്നാൽ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതിരുന്നാൽ, പിന്നെ ആ മനുഷ്യനെ നയിക്കുന്നവൻ പിശാജായിരിക്കും. وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ, തീർച്ചയായും അവൻ അതായത് പിശാചുക്കൾ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയും, നേർമാർഗത്തിൽ നിന്ന് തടയും. മാത്രമല്ല, വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ വിചാരിക്കും, വയഹ്സബൂന അവർ വിചാരിക്കും, അന്നഹും മുഹ്തദൂൻ, തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന്. അപ്പൊ പിശാചിന്റെ മാർഗത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ അവന് കഴിയാത്തവരും എന്നാണ് സൂറത്ത് സുഖ്റുഫിലെ 36-37 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം കൃത്യമായി തിരിച്ചറിയുക, പിശാചിനെ പിൻപറ്റിയവർക്കുള്ള മടക്കസ്ഥലം അല്ലാഹു പറയുന്നു, ലഅം ലഅന്ന ജഹന്നം, തീർച്ചയായും നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിൻക നിന്നെ കൊണ്ടും, വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടും നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് ദീർഘമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹു ഈ കാര്യം, ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച കാര്യവും അതേപോലെ തന്നെ പിശാജ് ആദമിന് സാഷ്ടാംഗം നമിക്കാൻ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച കാര്യവും, ഇബ്ലീസ് വിസമ്മതിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ ആറാഫിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്, അതുപോലെ സൂറത്തുൽ ഇസ്രാ, സൂറത്തുൽ കഹ്ഫ് തുടങ്ങിയ സൂറത്തുകളിലൊക്കെ അത് പറയുന്നുണ്ട്. ഇതേ കാര്യം അവിടെയൊക്കെ അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. പിശാജ് അതിന് കാരണമായി പറഞ്ഞത്, ഞാൻ അതിന് ഒരുക്കമല്ല എന്ന് പറയാനുള്ള കാരണമെന്തായിരുന്നു? ഞാൻ അവനേക്കാൾ കേമനാകുന്നു, ഞാൻ അതിനുമാത്രം താഴ്ന്നവനല്ല എന്നൊക്കെയാണ് അവൻ അതിന് കാരണം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അവൻ്റെ അഹങ്കാര നിമിത്തം അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് അവൻ അർഹനായി. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ല ഉഗവിയന്നഹും അജ്മഈൻ, ഞാൻ അവരെല്ലാവരെയും വഴിപഴപ്പിക്കും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിഷ്കളങ്കരായ ആളുകളെ ഒഴികെ. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞ കാര്യം 62-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, അറഅയ്ത അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ ലഅഹ്തനികന്ന ദുരിയതഹു ഇല്ലാ ഖലീല. നീ ഒന്ന് എനിക്ക് കാണിച്ചുതാ, എന്നേക്കാൾ ശ്രേഷ്ഠനാക്കിയവനെ, ആദരിച്ചവനെ, ഞാൻ അവനെയും അവൻ്റെ സന്തതികളെയും എല്ലാവരെയും വഴിപഴപ്പിക്കും, കുറച്ച് പേരെ ഒഴികെ എന്നാണ് സൂറത്തുൽ ഇസ്രായിൽ അവൻ അള്ളാഹുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മെ ദുർമാർഗത്തിലേക്ക് നയിക്കാൻ തക്കം പാർത്തിരിക്കുന്നവനാകുന്നു പിശാജ്. ഏത് രംഗത്തായിരുന്നാലും, സ്വഭാവ രംഗത്തായിരിക്കാം, വിശ്വാസരംഗത്തായിരിക്കാം, അനുഷ്ഠാന രംഗത്തായിരിക്കാം, ഏത് രംഗത്തായിരുന്നാലും അത് നാം തിരിച്ചറിയുക. അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, വിനയാന്വിതരായിക്കൊണ്ട്,

0: യും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
3: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
2: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത്

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 46 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അള്ളാ 47-48 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീൽ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്സിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഇനി ഇസ്രായീല ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. പലപ്പോഴും ഓതിപ്പോകുന്നതൊക്കെ ഇസ്രായീല എന്നാണ്, ഇസ്രായീല, അങ്ങനെയല്ല, ഇസ്രായീല. ഉദ്കുറു നിഅമതിയല്ലതി ഇസ്രായീല, ഉദ്കുറു, ഉദ്കുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി, നിഅമതി, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ നിഅമതി യ കൃത്യമായിട്ട് ഉച്ചരിക്കണം. നിഅമതി അല്ലതി, നിഅമതി അല്ലതി എന്ന് ഓതിപ്പോവരുത്, യ മാറിയിട്ട് ഹംസ വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഅമതിയല്ലതി, അല്ലതി അൻഅംതു, ഇവിടെയും മദ് മുൻഫസ്സിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാവുന്ന മദ്ദാണത്. ഇനി അൻഅംതു, അൻഅംതു, അൻഅംതു, കൃത്യമായിട്ട് നൂനിനെ വെളിവാക്കണം. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അൻഅംതു എന്ന് അൻഅംതു ഇങ്ങനെ ഓതരുത്, അൻഅംതു അല്ല, അൻഅംതു. അലൈക്കും വ അന്നി, അലൈക്കും വ, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി മീമിനെ പൂർണ്ണമാക്കണം. വ അന്നി, വ അന്നി, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുക്കും, ഫദ്ദ, ദ, ദാദിന് ശദ്ദുണ്ട്, കൃത്യമായിട്ട് മഖ്റജ് ശരിയാക്കണം. ദാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതോടൊപ്പം അത് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് കൃത്യമായിട്ട് ആ ഒരു മഖ്റജ് ശരിയാക്കുക തന്നെ വേണം. ഫല്ലൽതുക്കും, ഓതിപ്പോകുന്നത് പലപ്പോഴും ഫല്ലൽതുക്കും എന്നായിരിക്കും. ഫല്ലൽതുക്കും അല്ല, ഫദ്ദ, ദ, ദ, ദീ, ദു, അദ്. ഫദ്ദൽതുക്കും അലൽ ആലമീൻ, അലൽ ആലമീൻ, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അലൽ ആലമീൻ എന്ന് ഓതരുത്, അലൽ ആലമീൻ. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. വത്തഖു, വത്തഖു, വത്തഖു, വത്തഖു അല്ല, വത്തഖു, വത്തഖു. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫിൻ്റെ ശബ്ദം. ഖാ, ഖി, ഖു, അഖ്. വത്തഖു യൗമൻ ലാ, യൗമൻ, തൻവീൻ, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന. യൗമൻ ലാ, യൗമൻ ലാ, യൗമൻ ലാ എന്നല്ല പറയേണ്ടത്, യൗമൻ ലാ. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ, തജ്സി നഫ്സുൻ, നഫ്സ് അല്ല, നഫ്സുൻ, ഖലഖല ചെയ്യരുത്, നഫ്സുൻ, നഫ്സുൻ അൻ നഫ്സിൻ. തൻവീനു ശേഷം ഐന് ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. നഫ്സുൻ അൻ, അൻ നഫ്സിൻ. സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം മുതമാസിലൻ എന്നാണ് അതിൻ്റെ പേര്, ഒരേ നൂനാണ്. അൻ നഫ്സിൻ, അൻ നഫ്സിൻ ഷൈആ. തൻവീന് ശേഷം ഷീന്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിക്കണം. അൻ നഫ്സിൻ ഷൈആ, ഷൈആ എന്ന് വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഷൈഔ വല, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുക, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് മിക്സ് ചെയ്യുക. ഷൈഔ വല
യുഖബലു യുഖ യുഖബലു യുഖ യുഖബലു മിൻഹ ഷഫാഅതു വല ഷഫാഅതു വല തൻവീനു ശേഷം വ ഇത് ഗാം ബിഗുന്ന മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗാം ചെയ്തുകൊണ്ട് മണിക്കുക ഷഫാഅതു വല ولا يؤخذ شفاعة ولا يؤخذ ഇവിടെ ഹംസയുടെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. കൽക്കല ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ ശബ്ദത്തിൽ കൊണ്ടുവരണം. ولا يؤخذ ولا يؤخذ منها عدل ولا عدل عدل ദാലിനെ കൽക്കല ചെയ്യണം. عدل عدل و عدل ولا تنوين ശേഷം വ ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ നക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദിലു വലഹും യുൻസറൂൻ വലഹും യുൻസ യുൻസ ഇഖ്ഫാ ബിഗുന്ന സ്വാദാണ്, അതുകൊണ്ട് മണിക്കലും സ്വരഭാരത്തിലായിരിക്കണം. സ്വാദ് ഇസ്തിഅലാ അക്ഷരമാണ്. വലഹും യുൻസറൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആയതിൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 47-48 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. കൃത്യമായ ജീവിത നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ലോക പ്രശസ്തരായ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണവുമായി ഇന്ന് നമ്മോടൊപ്പം കിഡ്സ് ടൈമിലുള്ളത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരിഉ വരെയുള്ള ഭാഗങ്ങൾ.

0: മാഷാ അള്ളാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരി വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: هي الحبيبة والمختار.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: Peace Radio, tuned to reality.
4: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷ വാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയുമായിട്ടാണ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
4: നാം തുടർച്ചയായി ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരു ഉപാധിയായി സ്വീകരിക്കുന്ന ഹൈഫുലുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: ഏറെ പുണ്യമുള്ള വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഫ്ദുൽ ഖുർആനുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
4: തീർച്ചയായും ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 5-ാം വചനത്തിന്റെ 1-ാം ഭാഗമാണ് നാം മനഃപ്പാഠമായി പഠിക്കുന്നത്.
3: ക്ലാസ് എടുക്കാനായി നമ്മളോടൊപ്പമുള്ളത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ അഹ്സാബിലെ 4-ാമത്തെ ആയത്തുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 5-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്ത് അഹ്സാബിന്റെ അഞ്ചാം വചനത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചിട്ടുള്ളത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫിയാണ്.
1: സൂറത്ത് അഹ്സാബ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തുടർ ഭാഗങ്ങൾ ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.
3: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.

0: ചെയ്യൂ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം. കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

منهم ونحن له مسلمون. ومن يبتغ غير الإسلام دينا فلن يقبل منه